ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 30, കൊല്ലവർഷം 1202, ചിങ്ങം 5, 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:39. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് നീലേശ്വരം സദാശിവൻ.
1: ഏത് ജീവശരീരവും ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വേദാന്ത ദർശനമുണ്ട്. രൂപപ്പെടുക, പിറക്കുക, വളരുക, പരിണമിച്ചുകൊണ്ട് നിലനിൽക്കുക, നശിക്കുക, ഇവയാണത്. മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങളിൽ അവസാനത്തേതാണ് വാർദ്ധക്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളത് കേരളത്തിലാണ്. വൃദ്ധി അഥവാ വളർച്ച എത്തിയവർ എന്നാണ് വൃദ്ധർ എന്ന വാക്കിന് അർത്ഥം. വിശ്രമ ജീവിതമാണ് വൃദ്ധർക്ക് വിധിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായം ഉചിതമല്ല. ചികിത്സ വേണ്ടി വരാത്ത വിധം ജീവിതം ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്താൻ മുതിർന്ന പൗരന്മാർ ശ്രമിക്കണം. പോഷകാഹാരം വയോജനങ്ങൾക്കും അനിവാര്യമാണ്. വയോജനങ്ങൾ വേഗം രോഗികളാകും എന്നത് മിഥ്യാധാരണയാണ്. അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ വാർദ്ധക്യ സഹജം എന്ന് മുദ്രകുത്തി ചികിത്സ നിഷേധിക്കുന്നതും അനീതി തന്നെ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഒരു സർവേയിൽ ആരോഗ്യമുള്ള വൃദ്ധജനങ്ങളുടെ പ്രവർത്തനശേഷി യുവാക്കളുടേതിന് സമമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. കർമ്മബോധം ഉണർത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വയോജനങ്ങൾ ആരോഗ്യത്തിനനുസരിച്ച് ഏർപ്പെടുന്നത് അഭികാമ്യമാണ്. ചെറു ജോലികൾ ചെയ്യാനോ കളിക്കാനോ വിനോദയാത്രയ്ക്കോ താൻ അശക്തനെന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ വാർദ്ധക്യത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയേ ഉള്ളൂ. താമസിയാതെ തങ്ങളും വൃദ്ധരാകും എന്നുള്ള യാഥാർത്ഥ്യം പാടേ മറന്ന് മുതിർന്ന പൗരന്മാരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒരു സംഭവകഥ ഓർമ്മ വരുന്നു. കൂടെ താമസിച്ച വിവാഹിതനായ പുത്രൻ പുതിയ വീട് നിർമ്മിച്ച് താമസം അവിടേക്ക് മാറ്റി. പിതാവിനെ ക്ഷണിച്ചെങ്കിലും കൂടെ പോയില്ല. എങ്കിലും മകനെയും കൊച്ചുമക്കളെയും കാണാൻ അയാൾ പലപ്പോഴും മകന്റെ വസതിയിൽ എത്തുമായിരുന്നു. ഒരു ദിവസം അയാൾ മകന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നടന്ന ചില സംഭാഷണം കേൾക്കാനിടയായി. ഇത് കേട്ട വൃദ്ധപിതാവ് തകർന്ന ഹൃദയമോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ വൃദ്ധമാതാപിതാക്കളെ ധർമ്മബോധമോടെ സംരക്ഷിക്കുന്ന ഉത്തമ സന്താനങ്ങളും ഉണ്ടെന്ന കാര്യം ആശ്വാസം തരുന്നുണ്ട്. വയോജനങ്ങളെ ആദരിക്കുക, സൗഹൃദം സ്ഥാപിക്കുക, ആവശ്യങ്ങൾ അറിഞ്ഞും കണ്ടും സഹായിക്കുക എന്നിവ ഒരു നല്ല സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വിശിഷ്യ വയോജന ക്ഷേമ വകുപ്പും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, IT തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്നാരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെതർലൻഡ്സിലെ FIH ഹോക്കി ലോകകപ്പ് അവസാന പൂൾ ഡി മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് ഇന്ത്യൻ വനിതാ ടീം രണ്ടാം റൌണ്ടിലെത്തി. സലീമ ടെറ്റിയുടെ നേതൃത്വത്തിലാണ് ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചത്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, പാലാ നാരായണൻ നായർ എഴുതിയ ഓണത്തുമ്പികൾ എന്ന കവിത, ആലാപനം കവിതാ സ്വരലയ, ഉദയഗീതം കെ എ അബൂബക്കർ പൊന്നാട്, വി എം ഷുഹൈബ് എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 116-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇന്ന് മൺട്രോ തുരുത്ത്. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. പ്രകാശധാര. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജയപ്രകാശ് ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഓണവിപണി പ്രത്യേക പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ, ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ, വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുംകുന്നം പ്രണവ് പി എസ് മൃദംഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില

24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 25.8°C. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിലേക്ക്
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ പാലാ നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിച്ചത് കവിത സ്വരലയ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പാല നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് കവിത സ്വരലയ.

0: ഇപ്പോൾ ഉദയഗീതം കെ എ അബൂബക്കർ പൊന്നാട്, വി എം ഷുഹൈബ് എന്നിവർ പാടിയത്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ എ അബൂബക്കർ, പൊന്നാട്, വി എം ഷുഹൈബ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തടിമറന്നെല്ലാവരും ചൊല്ലുന്നു, തക്കദീർ ധ്വനികൾ മുഴങ്ങുന്നു, കെ എ അബൂബക്കർ പാടിയ ഗാനം.

ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ജി ദേവരാജൻ. സമയം 6:30.

പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അതിവേഗം ഭൂമി ഏറ്റെടുക്കാൻ നിയമം ഭേദഗതി ചെയ്യും. 6 മാസത്തിനുള്ളിലെങ്കിലും നടപടികൾ പൂർത്തിയാക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ ലക്ഷ്യം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ തീരുമാനമായി. DRDO ശാസ്ത്രജ്ഞരും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വിദഗ്ധ സമിതി സാങ്കേതിക സൌകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിച്ചായിരിക്കും കമ്പനിയെ തിരഞ്ഞെടുക്കുക. ദേശീയപാതയുടെ മധ്യഭാഗത്തുനിന്ന് ഇരുവശത്തേക്കും 40 മീറ്ററിനുള്ളിൽ വീടുകൾക്കും 75 മീറ്ററിനുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിർമ്മാണാനുമതി നൽകരുതെന്ന വിധിക്കെതിരെ കേരളം സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി 5-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചു.

ബംഗ്ലാദേശിന്റെ 23-ാം പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയും തദ്ദേശഭരണ മന്ത്രിയുമായ മിർസ ഫക്രുൾ ഇസ്ലാം അലംഗീറിനെ തിരഞ്ഞെടുത്തു. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ പുരുഷ ടീമിന് പിന്നാലെ വനിതാ ടീമും ലോകകപ്പ് ഹോക്കി 2-ാം റൌണ്ടിൽ കടന്നു. പൂൾ ഡിയിലെ നിർണായകമായ അവസാന കളിയിൽ ഇംഗ്ലണ്ടുമായി ഗോൾരഹിത സമനില പാലിച്ചാണ് ഇന്ത്യ മുന്നേറ്റം നടത്തിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായ് സഖ്യവും ക്വാർട്ടറിൽ കടന്നു. പി വി സിന്ധുവും ആയ് ഷെട്ടിയും പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായിരുന്നു.

0: ലോക സമാധാനത്തിനും മാനവികതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ഭീകരവാദത്തിന്റെ ഇരകളെ സ്മരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ആഗസ്റ്റ് 21 അന്താരാഷ്ട്ര ഭീകരാക്രമണ ഇരകളുടെ ഓർമ്മദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുകയാണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ ഓർമ്മിക്കുന്നതിനൊപ്പം ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള പ്രതിരോധവും ഇരകൾക്ക് ഉറപ്പാക്കേണ്ട നീതിയും വരും തലമുറയ്ക്കായുള്ള സമാധാന സന്ദേശവും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി. ആഗോളതലത്തിൽ ഭീകരവാദം വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നു മുൻ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ.
1: ഐക്യരാഷ്ട്ര സംഘടന വർഷങ്ങളായി ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ ഓഗസ്റ്റ് 21 ടെററിസ്റ്റ് വിക്ടിംസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെററിസ്റ്റിന് മുഴുവനും ചെയ്യാൻ പറ്റാത്തത് ടെററിസം ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ മറ്റൊരു ആസ്പെക്റ്റാണ് ടെററിസം വിക്ടിംസ്, ടെററിസത്തിന്റെ വിക്ടിംസ് ആയിരുന്നവർക്ക് വേണ്ടിയാണ് ഈ ദിവസം മനസ്സിലിച്ചിരിക്കുന്നത്. സമയത്ത് എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തെ പറ്റി ശ്രദ്ധിക്കുക, അതിനുള്ള പരിപാടികൾ നടത്തുക, പിന്നെ ടെററിസ്റ്റ് വിക്ടിംസിനെ സഹായിക്കാൻ കഴിയുക, ഒരു പ്രത്യേക പരിപാടിയാണ്. ഈ ദിവസം എല്ലാവരും ടെററിസ്റ്റ് വിക്ടിംസിനെ പറ്റി ശ്രദ്ധിക്കുന്നത്. വലിയ വലിയ നഷ്ടങ്ങൾ വരുന്നു, ജീവനാശം ഉണ്ടാകുന്നു. അപ്പൊ അതാരാണ് അല്ലെങ്കിൽ എന്താണ് ടെററിസം എന്ന് പറയാതെ തന്നെ അതിനിരയായിട്ടുള്ളവരെ ഓർമ്മിക്കാനാണ് ഈ ദിവസം. അതനുസരിച്ച് ലോകത്തിലുള്ള രാജ്യങ്ങളിലും അതിനുള്ള പരിപാടികളുണ്ട്. ചില രാജ്യങ്ങളിൽ ടെററിസ്റ്റ് വിക്ടിംസ് കൂടുതലാണ്, ചില രാജ്യങ്ങളിൽ കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെററിസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ പോളിസി തന്നെ ടെററിസമാണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള വിക്ടിംസിനോടുള്ള ശക്തി ഐക്യരാഷ്ട്രത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഇന്ത്യയിലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, നമുക്കിവിടെ വിക്ടിംസ് ഉണ്ടോ അവരെയൊക്കെ രക്ഷിക്കാൻ അവർക്ക് സൗകര്യം നൽകി കൊടുക്കാൻ.
0: സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ആഗോളതലത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് വ്യക്തമാക്കുന്നു സൈബർ സുരക്ഷാ വിദഗ്ധയായ ധന്യ മേനോൻ പാട്ടത്തിൽ.
2: ടെററിസം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ചെയ്യുന്നത് പലപ്പോഴും ക്രിപ്റ്റോഗ്രഫി, പലപ്പോഴും സ്റ്റെഗ്നോഗ്രഫി ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് കണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാ വെച്ചാല് വീഡിയോ ഫയൽസ് അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ്, അതല്ലാന്നുണ്ടെങ്കിൽ പിക്ചർ ഫയൽസ്, ഇമേജ് ഫയൽസിന്റെ ഒക്കെ പിന്നീട് വളരെ സാങ്കേതികമായിട്ട് ടെക്നോഗ്രാഫിക് ടൂൾസ് ഉപയോഗിച്ച് ടെററിസം പ്ലാൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ടെററിസം ചെയ്യാനുള്ള എന്റെ ബ്ലൂ പ്രിന്റുകൾ, പ്ലാനുകൾ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് സർക്കുലേറ്റ് ചെയ്യും. ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഫയൽ സൈസോ അല്ലെങ്കിൽ ഫയലിന്റെ പ്രോപ്പർട്ടീസോ ഒന്നും അങ്ങനെ മാറില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കോമണറിനെ സംബന്ധിച്ചോളം ഇഷ്യൂ എന്താ വെച്ചാൽ ഇത് മനസ്സിലാവില്ല. അപ്പൊ ഫോർവേഡ് മെസ്സേജസ് വന്നു അത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു റിസ്ക് ആണ്. രണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ മ്യൂൾ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസിലേക്ക് പോവുക, പലതരത്തിലുമുള്ള ഫേക്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ആ പൈസ ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയില്ല. പലപ്പോഴും അത് പോകുന്നത് ആന്റിനാഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അപ്പൊ അതും ടെററിസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ ബോംബിട്ട് കുറെ പേര് മരിക്കുന്നത് മാത്രമല്ല ടെററിസം ആക്ടിവിറ്റി, പലപ്പോഴും അത് വളരെ മൈന്യൂട്ടായിട്ട് ഇന്ത്യൻ റിസോഴ്സസിനെ, നമ്മുടെ രാജ്യത്തിന് ദ്രോഹിക്കുന്ന വിധത്തിൽ മറ്റ് എനിമീസിന്റെ കയ്യിലേക്ക് എത്തിപ്പെടുന്നതും ടെററിസം തന്നെയാണ്. ഇത്തരം നമ്മുടെ സാങ്കേതിക വിദ്യകള് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ ഡെയിലി ഉപഭോക്താക്കൾ എല്ലാവരും ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്.
0: ഭീകരാക്രമണങ്ങളെ അതിജീവിച്ചവർ നേരിടുന്ന മാനസികാഘാതങ്ങളെയും അവർക്ക് നൽകേണ്ട കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സി ജെ ജോൺ.
3: സാധാരണ മട്ടിൽ ദൈനംദിന ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിനിടയിലേക്കാണ് ഭീകരാക്രമണം അഴിച്ചുവിടപ്പെടുന്നത്. ആളുകൾ പരിക്കേറ്റു വീഴുന്നു, ചിലർ മരണപ്പെട്ടു വീഴുന്നു, ജീവനു വേണ്ടിയിട്ട് ആളുകൾ പരിഭ്രാന്തരായി

0: നെട്ടോട്ടം ഓടുന്നു. ബോംബാക്രമണമൊക്കെ ആണെങ്കിൽ കടകൾ തകർന്നു വീഴുന്നു, കയ്യിലുള്ള വസ്തുവകകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകൾ ഓടുന്നു. ഓർക്കുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കും. അപ്പോൾ കാണുന്നവരോ അതിനിരയാകുന്നവരോ, ഒരു ഭീകരാക്രമണം ഉണ്ടാക്കുന്ന മുറിവുകൾ ഗുരുതരമാണ്. അത് മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ പലപ്പോഴും ഉണങ്ങാതെ കിടന്നു എന്ന് വരാം. നല്ലൊരു ശതമാനം ആളുകളും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകാറുണ്ട്. അവർ ഈ ആക്രമണത്തിൻ്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഉറക്കത്തിൽ പോലും അതൊരു പേടി സ്വപ്നമായി വന്ന് അവരെ ഉണർത്തിക്കൊണ്ടിരിക്കും. അതുമായിട്ട് വിദൂര സാമ്യമുള്ള പരിസരങ്ങൾ പോലും അവരുടെ ഉള്ളിൽ ആധിയുടെ തിരമാലകൾ ഉയർത്തും. അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ള പരിസരം ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കും. ഏതാണ്ട് 33% തൊട്ട് 39% പേർ വരെ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. 15% മുതൽ 26% വരെയുള്ള ആളുകൾ അത് വർഷങ്ങളോളം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു 10% പേർ വിഷാദത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. പരിക്കേറ്റവരിൽ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ വേറെ. എന്തിന്? ഒന്നും സംഭവിക്കാതെ ഈ ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ടു നിന്നിട്ടുള്ള ആളുകളിൽ പോലും ഇതുണ്ടാക്കാവുന്ന മാനസിക വ്യഥകൾ തീവ്രമാണ്. അവരിൽ പോലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകാം. ആരാണ് ഇതിനിരയാകുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഭീകരാക്രമണം നടത്തിയോ അതുമായി ഒരു ബന്ധവുമില്ലാത്ത പാവം മനുഷ്യർ, അവരാണ് ഇരകളായി മാറുന്നത്. അവരാണ് ഇതുമൂലമുണ്ടാകുന്ന മാനസിക ആഘാതം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ചുമന്ന് നടക്കേണ്ടി വരുന്നത്.
1: യുവതലമുറയിൽ സഹിഷ്ണുതയും മാനവിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിലൂടെ ഭീകരവാദ ആശയങ്ങളെ തടയാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരി.
2: ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഇരയായി മരിച്ചുപോയ നിരപരാധികളായ ആളുകളുടെ ഓർമ്മ ദിനമാണ്. ലോകത്തെങ്ങും വലുതോ ചെറുതോ ആയ അളവിൽ ആത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, അത് ഭീകര പ്രവർത്തനം മാത്രമാണ്. കൊല എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത്? നമ്മുടെ ഭാഷയിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ തമാശ തോന്നും. കൊലപാതകം രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ. ഇതിൽ നിന്ന് നമ്മള് യുവാക്കളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അവരതിൽ ചെന്ന് ചാടാതെ നോക്കേണ്ടതുണ്ട്. അത് മയക്കുമരുന്നുമായ ഒരു സാധനമാണ്, ഒരു ലഹരിയാണത്. എന്തിന്റെ ലഹരിയാണ്? ഹിംസയുടെ ലഹരിയാണ്, അക്രമവാദത്തിന്റെ ലഹരിയാണ്. ഇതിനെതിരായിട്ട് സമൂഹത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തനം നടക്കണം. അധ്യാപകർക്ക് അതിൽ പങ്കുണ്ട്, രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട്. ഞാനൊരു പ്രധാന കാര്യം പറയുന്നത്, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഈ ഒരു സംഗതി ഉൾപ്പെടുത്തണം. അതിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെയോ സംഘടനയോ നാടിന്റെയോ പേരല്ല. കുട്ടികൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അഹിംസ. വേറെ ഒന്നാണ് സ്നേഹം, വേറെ ഒന്നാണ് വിനയം, വേറെ ഒന്നാണ് ആളുകളുള്ള ആദരവ്. അത്തരം മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന കഥകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ വേണം. ബുദ്ധനെ പറ്റിയുള്ള ഒരു കഥ, ബുദ്ധൻ ഏറ്റവും വലിയ തത്വം എന്താണ്? അഹിംസയാണ്. ഗാന്ധിയെ പറ്റിയുള്ള ഒരു കഥ, ഗാന്ധിയുടെ ഏറ്റവും വലിയ തത്വം എന്താണ്? അഹിംസയാണ്. മതത്തിന്റെയോ ദേശത്തിന്റെയോ ആശയുടെയോ അതിരുകളൊന്നും നോക്കാതെ അത്തരം പാഠങ്ങൾ എവിടെ നിന്ന് കിട്ടും? അത് മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കണം.
1: ആഗോള സാമ്പത്തിക ഭൂപടത്തിലും സുരക്ഷാ മേഖലയിലും ഭീകരവാദം സൃഷ്ടിക്കുന്ന പ്രഹരങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു അന്താരാഷ്ട്ര നയകാര്യ വിദഗ്ധനും UN മുൻ ആഗോള ഗവേണൻസ് തലവനുമായിരുന്ന JS അടൂർ.
3: ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഭീകരവാദം സൃഷ്ടിക്കുന്ന ഭീതി സാമ്പത്തിക രംഗത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഭീകരവാദം കൂടിയ രാജ്യങ്ങളിലേക്ക് യാത്രക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ. അതുപോലെ വളരെയധികം ഭീകരാക്രമങ്ങൾ ഉണ്ടായിട്ടുള്ള സിറ്റികളിൽ ഇന്ന് സർവേലൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടും കൂടെ സാമ്പത്തിക രംഗത്തെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ഭീകരാക്രമണം നടത്തുന്നത് പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിലും, ഉദാഹരണത്തിന് കാശ്മീര്, ലണ്ടൻ ഇതുപോലുള്ള നഗരങ്ങളിലും ആണ് നടക്കുന്നത്. ഭീകരവാദം വലിയ സാമ്പത്തിക വെല്ലുവിളികൾ മാത്രമല്ല ഉയർത്തുന്നു, സാമ്പത്തിക സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും അത് ബാധിക്കുന്നുണ്ട്. ഭീകരവാദത്തെ തടയാൻ വേണ്ടി ഉത്തരവാദിത്വം എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട്. ജാഗ്രത എപ്പോഴും എല്ലായിടത്തും ആവശ്യമാണ്. കാരണം ഇതൊരു വലിയ വിഷവിത്താണ്, മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷമാണ്, വിഷമനസ്ഥിതിയാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. അതാണ് ചിലയിടത്ത് അത് വംശീയതയാണ്, ചിലയിടത്ത് അത് ജാതീയതയാണ്, ചിലയിടത്ത് അത് മതപരമാണ്. അതുകൊണ്ട് ഭീകര

0: ആക്രമണം ലോകത്ത് ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളിലും ലോകത്ത് ഏറ്റവും സമ്പുഷ്ടമായ രാജ്യങ്ങളിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്.
1: ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നത് കേവലം സൈനികമോ സുരക്ഷാപരമോ ആയ നടപടികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മറിച്ച് അതിക്രമങ്ങൾക്ക് ഇരയായ മനുഷ്യരെ ചേർത്തുപിടിക്കുകയും അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയുമാണ് പ്രധാനം. വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾക്ക് പകരം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാൻ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭീകരതയില്ലാത്ത സമാധാനപൂർണമായ ഒരു ലോകത്തിനായി ഒന്നിച്ചു നിൽക്കാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാരാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
4: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
3: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈന്റെ ഹിച്ലമയെ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, ഐടി തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പിഎം കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പിഎം കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ, കരുത്തുറ്റ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതനാശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരിമില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ OTR വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ബത്ത് അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് 5,500 രൂപ പ്രത്യേക ഉത്സവ ബത്തയായി അനുവദിച്ചത്. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാകജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340-ൽ ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPCകളുടെ ആഭിമുഖ്യത്തിൽ 170 ഓളം കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 ഓളം സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24-ന് വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24-ന് വൈകിട്ട് ഓണം വാരാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ വി ടി സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീരസംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും, വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോവിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷു സിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനംവകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു.

നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം എഴുപുന്ന തരകൻ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: നമസ്തേ അനന്തപുരയിലിനി ഇന്നത്തെ ചോദ്യം. 2026 ജൂലൈ 17 ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട രാജ്യത്തെ പ്രഥമ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിലാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, 2026 ജൂലൈ 17 ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട രാജ്യത്തെ പ്രഥമ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിലാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
2: കാർഷിക മേഖലാ വാർത്തകൾ. ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം സംസ്ഥാന കൃഷിവകുപ്പ് 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഈ മാസം 22 മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം 15 സെപ്റ്റംബർ ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം.

0: 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487243856 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകൾ ചാത്തന്നൂർ ബ്ലോക്കിലെ ചിറക്കര, കല്ലുവാതുക്കൽ, ആദിച്ചനല്ലൂർ, നെടുമ്പന, പരവൂർ, പൂതക്കുളം കൃഷിഭവനുകളിൽ നാളെ മുതൽ 25 വരെ നടത്തുന്നു. ഈ വർഷം കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ കതിർ ആപ്പിൽ രജിസ്ട്രേഷനുള്ള കർഷകരിൽ നിന്ന് മാത്രമാണ് ഓണച്ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. കർഷക ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള കർഷകർ മുൻകൂട്ടി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ കൃഷിഭവനിൽ ഇന്ന് തന്നെ അറിയിക്കേണ്ടതുമാണെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780634. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ അല്ലെങ്കിൽ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെ കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477225113. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുന്നതിനായി ക്ഷീര വികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഈ മാസം 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൌജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൌകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീര വികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലിലിറ്റർ സാമ്പിൾ പാൽ എത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടനെ തന്നെ പരിശോധനയ്ക്കായി ലാബിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും പട്ടത്തുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുമായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0471244417. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എഴുപത്തിയഞ്ച് വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ചരിത്രത്തിൽ ഇന്ന്
6: 1995 ഓഗസ്റ്റ് 21 ഭൗതിക ശാസ്ത്ര രംഗത്ത് നൊബേൽ സമ്മാനം നേടി ഇന്ത്യയുടെ പേര് ലോകത്തിന് മുന്നിൽ ഉയർത്തിയ വിഖ്യാത ജ്യോതിർഭൗതിക ശാസ്ത്രജ്ഞൻ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ അന്തരിച്ചത്. നക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഏറ്റവും പ്രശസ്തം. ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തിന് ഉണ്ടാകാൻ സാധിക്കുന്ന പരമാവധി പിണ്ഡം സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങ് മാത്രമായിരിക്കും എന്ന് അദ്ദേഹം കണക്കാക്കി. ഇതാണ് ചന്ദ്രശേഖർ പരിധി എന്നറിയപ്പെടുന്നത്. വെറും 19 വയസ്സിലാണ് അദ്ദേഹം ചന്ദ്രശേഖർ പരിധി എന്ന വിപ്ലവകരമായ ആശയം വികസിപ്പിച്ചെടുത്തത്. നക്ഷത്രങ്ങളുടെ പിണ്ഡം ചന്ദ്രശേഖർ പരിധിയേക്കാൾ കൂടുതലായാൽ അവ തകർന്ന് ന്യൂട്രോൺ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക്

0: ഹോളുകളോ ആയി മാറുമെന്ന് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കുന്നു. നക്ഷത്രങ്ങളുടെ ഘടനയെയും പരിണാമത്തെയും കുറിച്ചുള്ള ഈ സുപ്രധാന സിദ്ധാന്തങ്ങൾക്കാണ് 1983 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി നാസ തങ്ങളുടെ പ്രശസ്തമായ ബഹിരാകാശ എക്സ്റേ ടെലിസ്കോപ്പിന് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി എന്ന് പേരിട്ടു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത രംഗത്തെ മഹാനായ ആചാര്യൻ വിഷ്ണു ദിഗംബർ പാലുസ്കർ അന്തരിച്ചത് 1931 ഓഗസ്റ്റ് 21 മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഭജനയായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് പ്രശസ്തമായ ഈണം നൽകിയത് ഇദ്ദേഹമാണ്. സംഗീത വിദ്യാഭ്യാസം ജനകീയമാക്കുന്നതിനായി 1901 ലാഹോറിൽ അദ്ദേഹം ഗന്ധർവ മഹാവിദ്യാലയം സ്ഥാപിച്ചു. 1972 ഓഗസ്റ്റ് 21 ഇന്ത്യൻ പാർലമെന്റ് ചരിത്ര പ്രധാനമായ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. തുടർന്ന് 1972 സെപ്റ്റംബർ 9 ഈ നിയമം രാജ്യവ്യാപകമായി നിലവിൽ വന്നു. ഇതേ തുടർന്നാണ് രാജ്യത്ത് പ്രോജക്ട് ടൈഗർ ഉൾപ്പെടെയുള്ള പ്രമുഖ വന്യജീവി സംരക്ഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 1988 ഓഗസ്റ്റ് 21 പുലർച്ചെ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയിലുണ്ടായ ശക്തമായ ഭൂകമ്പം ഇരു രാജ്യങ്ങളിലുമായി 1000+ ആളുകളുടെ ജീവനെടുക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്ത ഒരു ദാരുണ സംഭവമായിരുന്നു. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം നേപ്പാളിലെ ഉദയപൂർ ജില്ലയിലായിരുന്നു. 1911 ഓഗസ്റ്റ് 21 ലോകപ്രശസ്ത ചിത്രകാരനായ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത പെയിന്റിംഗ് മൊണാലിസ പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയത്. ലൂവർ മ്യൂസിയത്തിലെ മുൻ ജീവനക്കാരനും ഇറ്റാലിയൻ ഗ്ലാസ് ഫിറ്ററുമായിരുന്ന വിൻസെൻസോ പെരുഗിയ ആയിരുന്നു കള്ളൻ. 1944 ഓഗസ്റ്റ് 21 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്ത് സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ എന്ന അന്താരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് ആരംഭിച്ചത്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഡംബാർട്ടൺ ഓക്സ് എന്ന ചരിത്ര പ്രസിദ്ധമായ മാളികയിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ 4 വൻ ശക്തികളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയത്തിന് ശേഷം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഗോള യുദ്ധങ്ങൾ തടയാൻ ശേഷിയുള്ളതും ശക്തവുമായ ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടന നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 1944 ഒക്ടോബർ 7 നീണ്ടുനിന്ന ഈ സമ്മേളനത്തിലെ തീരുമാനങ്ങളാണ് പിന്നീട് 1945 യാൽട്ട കോൺഫറൻസിനും UN ചാർട്ടർ ഒപ്പിട്ട ചരിത്ര പ്രധാനമായ സാൻഫ്രാൻസിസ്കോ കോൺഫറൻസിനും വഴി തുറന്നത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സമയം 7 കഴിഞ്ഞ് 15.
0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
5: ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹ രോഗം സ്ഥിരീകരിച്ച 1% ആളുകളിലും ആജീവനാന്തം മരുന്ന് കഴിക്കുകയോ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യേണ്ടി വന്നേക്കും. എന്നാൽ ചിലരിലെങ്കിലും നേരത്തെയുള്ള രോഗനിർണയം സാധ്യമാകാതെ വരികയോ കൃത്യമായി മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുമ്പോൾ പ്രമേഹ ഉപദ്രവ രോഗങ്ങൾ ഉടലെടുക്കുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു രോഗമാണ് അനിയന്ത്രിത പ്രമേഹം. ഇതുമൂലം രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങി അതറോസ്ക്ലിറോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതറോസ്ക്ലിറോസിസ് ഹൃദയാഘാതവും സ്ട്രോക്കിലേക്കും വഴി തെളിയിക്കുന്നു. പ്രമേഹമുള്ളവരിൽ ഹൃദയാഘാതവും സ്ട്രോക്കും വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. രക്തധമനികളുടെ ദൃഢീകരണം മൂലം കാലക്രമേണ

0: ഹൃദയം, തലച്ചോറ്, കാലുകൾ, കണ്ണുകൾ, ഞരമ്പുകൾ, ചർമ്മം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അനിയന്ത്രിത പ്രമേഹ രോഗമുള്ള ആളുകളിൽ ബാക്ടീരിയൽ അണുബാധകളും പൂപ്പലുകളും സാധാരണയായി കണ്ടുവരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ശ്വേതരക്താണുക്കൾക്ക് അണുബാധയെ ചെറുക്കുവാനുള്ള കഴിവ് കുറയുന്നു. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും അണുബാധ പ്രമേഹ രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമായേക്കാം. പ്രമേഹ രോഗം കണ്ണുകളെയും ബാധിക്കുന്നു. ഇത്തരം ഉപദ്രവങ്ങളെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് വിളിക്കുന്നത്. അനിയന്ത്രിത പ്രമേഹം കണ്ണുകളിലെ രക്തധമനികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി കാഴ്ചക്കുറവിലേക്ക് നയിക്കുന്നു. അതുപോലെ പ്രമേഹം കരൾ രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. പ്രമേഹമുള്ള ആളുകളിൽ കരളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് തുടങ്ങിയ ഉപദ്രവങ്ങളെ ജനിപ്പിക്കുന്നു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കി ക്രോണിക് കിഡ്നി ഡിസീസും ഉണ്ടാക്കുന്നു. അനിയന്ത്രിത പ്രമേഹമുള്ള ആളുകളിൽ രക്തയോട്ടക്കുറവ് മൂലം ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കൈകാലുകൾക്ക് ബലക്ഷയം, തരിപ്പ്, ചുട്ടുനീറ്റൽ, ഭാരം തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടുവരുന്നു. ഇത്തരം ആളുകളിൽ കാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾ വേദന അറിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോവുകയും അത് പിന്നീട് ഉണങ്ങാത്ത വ്രണമായി കൂടുതൽ ഉപദ്രവങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗമുള്ള ആളുകളിൽ പാദസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പ്രമേഹ രോഗികൾ കഴിവതും പാദരക്ഷകർ ധരിച്ചുകൊണ്ട് മാത്രം നടക്കുക. കാലുകൾ എവിടെയും തട്ടാതെയും മുട്ടാതെയും ശ്രദ്ധിക്കുക. അഥവാ കാലുകളിൽ മുറിവ് ശ്രദ്ധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് ഉണങ്ങുവാനുള്ള പ്രതിവിധികളും ചെയ്യുക. പ്രമേഹ രോഗത്തിന് കൃത്യമായി മരുന്ന് കഴിക്കുകയും ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയും ഇടവേളകളിൽ പ്രമേഹ നിയന്ത്രണം വിധേയമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് വഴി പ്രമേഹ ഉപദ്രവ രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്തുവാനായി സാധിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേശ് നാരായണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ,
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: നമുക്കിനി ശ്രീനിവാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ദോസ്ത്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2000 രൂപയ്ക്ക് മുകളിൽ MRT യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും.

16, സെക്യൂരിറ്റി 54, എന്റർപ്രൈസ് ഡേറ്റ മാനേജ്മെന്റ് ഓഫീസ് 14, കോർപ്പറേറ്റ് അക്കൌണ്ട്സ് ആൻഡ് ടാക്സേഷൻ പ്ലാനിംഗ് 15. ഒഴിവുള്ള തസ്തികകൾ മാനേജർ, സീനിയർ മാനേജർ, പ്രോഡക്ട് മാനേജർ, ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ മാനേജർ, ടെക്നിക്കൽ സീനിയർ മാനേജർ, ടെക്നിക്കൽ ഓഫീസർ, ചീഫ് മാനേജർ. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, അല്ലെങ്കിൽ BCA, BE, BTech, BSc, MCA, MSc, ME, MTechഉം ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയവും. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്തഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം റെസ്യൂമേ, ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bankofbaroda.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bankofbaroda.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NDPC ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജറുടെ 135 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രിക്കൽ 40, മെക്കാനിക്കൽ 55, CNI 40 എന്നിങ്ങനെയാണ് ഓരോ വകുപ്പിലെയും ഒഴിവ്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യതാ പ്രായം തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://careers.ndpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://careers.ndpc.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. കേന്ദ്ര ഗവൺമെന്റിന്റെയും ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിന്റെയും സംയുക്ത സംരംഭമായ SJVN ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, CNI, കെമിക്കൽ എന്നീ വകുപ്പുകളിലാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും ചീഫ് ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 8, എഞ്ചിനീയർ 12. വിദ്യാഭ്യാസ യോഗ്യത: കുറഞ്ഞത് 55% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. MSc കെമിസ്ട്രി. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 50% മാർക്ക് മതിയാവും. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 26. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sjvn.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sjvn.nic.in. കൊച്ചിൻ പോർട്ടിൽ മറൈൻ എഞ്ചിനീയർ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. മറൈൻ എഞ്ചിനീയർ ഒഴിവ് 5. യോഗ്യത: MOT ഫസ്റ്റ് ക്ലാസ് മോട്ടോർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയർ ഓഫീസർ Class 1 സർട്ടിഫിക്കറ്റ്. ഫോറിൻ ഗോയിംഗ് ഷിപ്പിൽ ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയറായി ഒരു വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി ഡയറക്ടർ റിസർച്ച്. ഒഴിവ് 1. യോഗ്യത: ബിരുദം. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്. 5 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 31. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in. തൊഴിൽ ദർശനം.

0: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
4: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
3: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കൂർ

0: 36% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
1: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
2: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
3: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എണ്ണാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
4: 1000, 1500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
1: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: അടുത്തത് സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ശ്രീനിവാസും സുജാതയും പാടിയത്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് മോഹൻ സിതാര.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: ഗ്രാമകേരളം.
1: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം ഭാഗം രണ്ട്.
2: ഓണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ്. ജാതിമത ഭേദം കൂടാതെ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു. മലയാളിയുടെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയാനാവാത്ത അനുഭവങ്ങളാണ് ഓണം പങ്കുവയ്ക്കുന്നത്.

0: ദൂരതയിങ്കലും ഒരു തിരുവോണം കാൺമൂ ഞങ്ങൾ എന്ന് ഓർമ്മകളെ വീണ്ടെടുത്ത് ഭാവിക്ക് സമ്മാനിക്കുന്ന കവി വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ പാടുന്നു. ഓണത്തിലൂടെ ഉയർത്തി നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന ചിന്തയ്ക്ക് ഈ ഓണക്കാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യരെയെല്ലാം ഒരുപോലെ കണ്ട ദാനശീലനായ മഹാബലി ഐതിഹ്യങ്ങളെയെല്ലാം മറികടന്ന് ഓരോ മനുഷ്യ മനസ്സിലും ഉയർത്തി നിൽക്കുന്നു. അസുരരാജാവായ മഹാബലി സൽഭരണത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സമഭാവനയുടെ മൂർത്തിമദ്ഭാവമായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണം മതവിദ്വേഷമോ ജാതി വഴക്കുകളോ ഒന്നുമില്ലാത്ത, സ്നേഹം മാത്രം കളിയാടിയിരുന്ന കാലഘട്ടമായിരുന്നു. കള്ളവും ചതിയുമില്ലാത്ത, പൊളിവചനങ്ങളില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഒരു കാലഘട്ടം. അവിടെ രാജാവ് തന്നെ എല്ലാവരുടെയും ആരാധനാപാത്രമാകുന്നതിൽ അത്ഭുതമില്ല. ജനങ്ങൾ രാജഭക്തരായി മാറിയതോടെ ദൈവങ്ങളെ പൂജിക്കുന്നതിലും മറ്റും അവർ വീഴ്ച വരുത്തുന്നതായി ദൈവങ്ങൾക്ക് തന്നെ പരാതിയായി. ഭൂമി തന്നെ സ്വർഗലോകമാകുമോ എന്ന ഭയം ദൈവങ്ങളിലുണ്ടായി. അവൻ ആശ്രിതവത്സലനായ മഹാവിഷ്ണുവിനെ തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. ഈ പരാതി പരിഹരിക്കേണ്ടതുണ്ടെന്ന് മഹാവിഷ്ണുവും ചിന്തിച്ചു. അദ്ദേഹം ഏറെ ഉയരം കുറഞ്ഞ ഒരു ബ്രാഹ്മണ ബാലനായി മാറി. വാമനരൂപം ധരിച്ച മഹാവിഷ്ണു ദാനശീലനായ മഹാബലിയോട് തപസ്സു ചെയ്യാൻ മൂന്നടി മണ്ണു ചോദിച്ചു. നിസ്സാരമായ ഈ ആവശ്യം മഹാബലി സന്തോഷത്തോടെ അംഗീകരിച്ചു. അപ്പോൾ വാമനരൂപം പൂണ്ട മഹാവിഷ്ണു ത്രിവിക്രമനായി വളർന്ന് ഒരടിക്ക് ഭൂമിയും രണ്ടാമത്തെ അടിക്ക് സർവലോകങ്ങളും അളന്നെടുത്തു. മൂന്നാമത്തെ അടിക്കായി കാത്തുനിന്ന മഹാവിഷ്ണുവിന്റെ മുന്നിലേക്ക് തന്റെ ശിരസ് മഹാബലി കാട്ടിക്കൊടുത്തു. ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് അയക്കും മുമ്പ് മഹാബലിയുടെ ആഗ്രഹം ആരായുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണുന്നതിന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലിയുടെ ഉയർത്തെഴുന്നേൽപ്പായി ഓണം മാറുന്നു. ഐതിഹ്യം എന്തായിരുന്നാലും എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ഭരണത്തെക്കുറിച്ചുള്ള മഹിതമായ ഒരു പരികൽപ്പന ഓണം എന്ന സങ്കല്പത്തിലുണ്ട്.
1: എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ
0: എന്ന കവിവാക്യം ഓണത്തെ വരവേൽക്കാൻ നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദേശത്തിന്റെയും സങ്കല്പത്തിനനുസരിച്ച് മഹാബലിയുടെ വേഷം കെട്ടി ഓണക്കാലത്ത് മാവേലികൾ ഇറങ്ങുന്നു. ചില ദേശങ്ങളിലെ മഹാബലി കുടവയറിനാണ്. രാജകീയമായ വേഷങ്ങളെല്ലാം അണിഞ്ഞ് ഓലക്കുടയും പിടിച്ച് മഹാബലി വീട് വീടാന്തരം ക്ഷേമാന്വേഷണത്തിനെത്തുന്നു. ഉപ്പേരിയും മധുരവും മറ്റും നൽകി വീട്ടുകാർ മഹാബലിയെ സ്വീകരിക്കുന്നു. അകമ്പടിക്കാരായി മിക്കവാറും കുട്ടികളായിരിക്കും ഉണ്ടാവുക. കുട്ടികളിൽ സാഹോദര്യവും പരസ്പര വിശ്വാസവും ഇണക്കുന്ന ശക്തിയായി മാവേലിയും ഓണവും മാറുന്നു.
2: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: നമസ്തേ. അനന്തപുരിയിൽ അടുത്തത് എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനമാണ്. ചിത്രം നിർണയം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ആനന്ദ്.

0: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടെ നിന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷേ കിട്ടാ സമയമെടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ ജിയോ തന്നെ പോവാം.
3: മൈ ജിയോ ഓണം മാസോണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
10: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
11: നഗരപുരാണം. ദ്രവ്യവും ദൂരവും അളക്കാൻ പ്രാചീന മലയാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഏകകമാണ് നാഴി. അപൂർവമായി നെൽവയലുകളെയും നാഴി അളവ് കൊണ്ട് വ്യവഹരിച്ചിരുന്നു. ഇരുനാഴി അരിയും അരനാഴിക നേരവും ഒരു നാഴിക ദൂരവും അറുനാഴി കണ്ടവും ഒരു കാലത്ത് മലനാട്ടു വഴക്കത്തിന്റെ വാമൊഴി ചന്തങ്ങളായിരുന്നു. നാഴിയുടെ പകുതിക്ക് ഉരി എന്നും ഉരിയുടെ പകുതിക്ക് ഉഴക്കെന്നും അതിന്റെ പകുതിക്ക് ആഴക്കെന്നുമുള്ള കീഴ്ഘടകങ്ങളും പ്രയോഗത്തിലുണ്ടായിരുന്നു. 4 നാഴി ചേർന്നാൽ ഒരിടങ്ങഴിയും 10 ഇടങ്ങഴി ചേർന്നാൽ ഒരു പറയും എന്ന രീതിയിലുള്ള കണക്കുകളും പ്രചാരത്തിലിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ പോലും തെക്കൻ വേണാട് ഭാഗത്ത് നിലനിന്നിരുന്ന ആയി രാജ്യത്തെ അളവ് സമ്പ്രദായങ്ങൾ നാഴിയെ ആധാരമാക്കിയായിരുന്നു എന്ന് കരുനന്തടക്കൻ എന്ന രാജാവിന്റെ പെരുമ്പഴുതൂർ ശാസനത്തിൽ നിന്നറിയാം. ഖരങ്ങളെ മാത്രമല്ല ദ്രവങ്ങളെയും നാം നാഴി കൊണ്ട് അളന്നിരുന്നു. 3-ആഴി പാലും 5-ആഴി എണ്ണയുമൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യം വരെ നമ്മുടെ വ്യവഹാര ഭാഷയിൽ സർവ്വസാധാരണമായിരുന്നു. നാഴിവെള്ളം ഒരു മൺപാത്രത്തിലെ സൂക്ഷ്മമായ ദ്വാരത്തിലൂടെ പൂർണമായും ഊർന്നു വീഴുന്ന സമയദൈർഘ്യമാണ് ഒരു നാഴിക. അങ്ങനെ ഒരു ദിവസത്തിന് 60 നാഴികയെന്ന് കണക്കുകൂട്ടി. തുടർന്ന് പകലിന് 30 നാഴികയും ഇരവിന് 30 നാഴികയും വീതിച്ചു നൽകി. ഒരു നാഴികയ്ക്ക് 60 വിനാഴികയെന്നും ഒരു വിനാഴികയ്ക്ക് 60 ശ്വാസനേരമെന്നും കണക്കുകൂട്ടിയെടുത്തു. ആധുനിക സമയഗണിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1.5 നാഴിക 1 മണിക്കൂറെന്നും 1 നാഴിക 24 മിനിറ്റെന്നും ലഭിക്കും. ഇക്കാലത്ത് സമയമളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നാടൻ സൂത്രത്തിന് നാഴികവട്ട എന്നായിരുന്നു പേര്. ആധുനിക രീതിയിലുള്ള ഘടികാരങ്ങൾ നടപ്പിൽ വന്നതിനു ശേഷവും നാട്ടുകാർ നാഴികയെ കൈവിട്ടില്ല. ഘടികാരത്തെ അവർ വിളിച്ചിരുന്നത് നാഴികമണി എന്നായിരുന്നു. ആധുനിക രീതിയിലുള്ള റിസ്റ്റ് വാച്ചുകളും ക്ലോക്കുകളും സ്വപ്നാവസ്ഥയിലായിരുന്ന കാലത്ത് ഗ്രാമീണർ നിഴൽപ്പാടുകൾ നോക്കി സമയം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പട്ടണങ്ങളിൽ പറകൊട്ടി സമയമറിയിക്കുന്ന സംവിധാനം നിലനിന്നിരുന്നു. ഇതിന് നാഴികക്കൊട്ട് എന്നാണ് വിളിപ്പേര്. നാഴിയെ കാലത്തിൽ നിന്നും ദൂരത്തിലേക്ക് മാറ്റുന്ന രീതിയും രസാവഹമാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പകൽ സമയത്ത് ഏറ്ററക്കമില്ലാത്ത നിരന്ന ഭൂമിയിലൂടെ ഒരു നാഴിക സമയം കൊണ്ട് സാവധാനം നടന്നെത്തുന്ന അകലമാണ് ഒരു നാഴിക ദൂരം. ഇത് 800 ദണ്ട് എന്ന് പിന്നീട് കണക്കുകൂട്ടി. ഒരു ദണ്ട് എന്നാൽ 4 കോൽ അഥവാ 3 മീറ്റർ ആണ്. കാൽനടയായും കാളവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തിരുന്ന സാധാരണക്കാർക്ക് ദൂരമറിയാനായി പെരുവഴികളിൽ കുഴിച്ചിട്ടിരുന്ന കല്ലുകളാണ് നാഴിക കല്ലുകൾ. രാജകീയ മുദ്രകളോടുകൂടി നാട്ടിയിരുന്ന ഈ നാഴിക കല്ലുകൾ ഒരു സാഹിത്യ ശൈലിയായി മാറിയതും പിൽക്കാല ചരിത്രം. നാഴിയെ ഭൂമി അളവിനായും ഉപയോഗിച്ചിരുന്നതായി പ്രാചീന രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദക്ഷിണ നളന്തയെന്ന് പോലും വിളിപ്പേരുണ്ടായിരുന്ന കാന്തല്ലൂർ ശാല ഇന്നറിയപ്പെടുന്നത് വലിയശാല എന്നാണ്. നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലൂർ ശാല ക്ഷേത്രത്തിലെ പുറത്തെ ബലിമണ്ഡപത്തിൽ 14-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ഒരു ശിലാലിഖിതത്തിൽ നിലങ്ങളെ നാഴിയളവിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ഠനാദിച്ചൻ എന്ന നാടുവാഴി ഈ ബലിമണ്ഡപം പണി ചെയ്യിച്ച് അതിന്റെ ചെലവുകൾക്കായി 150 നാഴി വിത്ത് വിതയ്ക്കുന്ന നിലങ്ങൾ കടിയൂർ എന്ന സ്ഥലത്ത് വിട്ടുകൊടുത്തു എന്നതാണ് സാരം. ഇന്നത്തെ രീതി അനുസരിച്ച് 1 ഹെക്ടറോളം വിസ്തൃതി വരുന്ന നിലങ്ങളെയാണ് 150 നാഴിക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ അളവിന്റെ ലോകത്ത് നാഴിയുടെ അപ്രമാദിത്വം നിലനിന്നിരുന്നപ്പോൾ തന്നെ തൊഴിൽ ശ്രേണിയിലെ പദവി അളക്കാനും നാഴിയെ കൂട്ടുപിടിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ പ്രഭു കുടുംബങ്ങളിലെ ഭൃത്യന്മാർക്ക് ശമ്പളമായി നൽകിയിരുന്നത് അരിയായിരുന്നു. 4 നാഴി അരിയായിരുന്നു പ്രധാന ഭൃത്യന്റെ ഒരു ദിവസത്തെ ശമ്പളം. ഇത് അന്നത്തെ നിലയ്ക്ക് ഉയർന്ന കൂലിയായിരുന്നു. അതിനാൽ മറ്റ് ഭൃത്യന്മാരിൽ നിന്നും തിരിച്ചറിയാനായി ഇവരെ വിളിച്ചിരുന്നത് 4 ആഴിക്കാരൻ എന്നായിരുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
12: ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് വേണുഗോപാലും ശ്വേതാശോകും പാടിയത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കേന്റെ ഹിചിലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. കരുത്തുറ്റ ഭാവിക്കായി നൂതനാശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതിലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. 2026 ജൂലൈ 17 ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട രാജ്യത്തെ പ്രഥമ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിലാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനിപത് വരെ. ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ട്രെയിൻ പൂർണ്ണമായും പരിസ്ഥിതി സൌഹൃദപരമാണ്. നീരാവി മാത്രം പുറന്തള്ളുന്ന ഈ സംവിധാനം ഡീസൽ ഉപയോഗവും കാർബൺ പുറന്തള്ളലും പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കുന്നു.

0: കാറ് ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ശുഭയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചന്ദ്രലേഖ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.
1: സംസാര ഭാഷയ്ക്ക് ദേശം തോറും വ്യക്തി തോറും ഉച്ചാരണഭേദങ്ങളുണ്ട്. സംസാര ഭാഷയുടെ മുഖമുദ്ര ഉച്ചാരണമാണ്. ഈ ഉച്ചാരണഭേദങ്ങൾ ലിഖിത ഭാഷയിൽ ഒഴിവാക്കണമെന്നാണ് വൈയാകരണന്മാർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള ഭാഷാനയം. പത്രമാസികകൾ, റേഡിയോ എന്നിവയിലൂടെയാണ് തെക്കർക്കും വടക്കർക്കും സ്വീകാര്യമായ ഒരു മാനക ഭാഷ രൂപപ്പെട്ടത്. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ മൊഴിഭേദങ്ങൾ ഉൾപ്പെടുത്താമെങ്കിലും പൊതുവേദികളിലും സംവാദങ്ങളിലും മാനക ഭാഷ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. ഭരണഭാഷയിൽ അപ്രൂവൽ ഭരണാനുമതിയും ഡ്രാഫ്റ്റ് നക്കലും ബിഫോർ ഹാൻഡ് മുൻകൂട്ടിയും ആകുന്നതാണ് ഭംഗി. അബാൻഡൻമെൻ്റ് കൈയൊഴിക്കലും അബേയൻസ് നിർത്തിവെക്കലും എബൈഡ് ബൈ റൂൾസ് ചട്ടപ്പടിയും അക്കൗണ്ട് ഒളിച്ചോടുകയും അബ്സ്റ്റെയിൻ വിട്ടുനുളുക്കുകയും ആകുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെ. അക്നോളജ്മെൻ്റ് പറ്റുചീട്ടല്ലാതെ മറ്റെന്താണ്? പൊന്നും വിലയ്ക്കെടുക്കുന്ന നടപടി പണ്ടേ ഉള്ളതാണ്. ലാൻഡ് അക്വിസിഷൻ പിന്നെന്തിന്? നടപടി ദൂഷ്യത്തിന് ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നൽകിയ ഭരണാധിപന്മാരായിരുന്നു വിശാഖം തിരുനാളും ശക്തൻ തമ്പുരാനും. ആക്ട് ഓഫ് മിസ്കോണ്ടക്റ്റ് എന്ന ആംഗലേയ വാണിയേക്കാൾ ശക്തമല്ലേ മലയാളത്തിൻ്റെ നടപടി ദൂഷ്യം? നീക്കുപോക്കിൽ ഒതുങ്ങാത്ത അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? മുൻകൂർ ജാമ്യത്തിൻ്റെ കാലമാണിത്. അത് കോടതിക്കാര്യം. ഉത്സവകാലങ്ങളിൽ നമുക്ക് വേണ്ടത് ഫെസ്റ്റിവൽ അലവൻസും അഡ്വാൻസും ആണ്. ഉത്സവബെത്ത, മുൻകൂർ പണം എന്നീ പദങ്ങൾ കൊണ്ട് ഇക്കാര്യം വെടിപ്പായി പറയാൻ കഴിയും. അടിത്തൂണിൽ ഒതുങ്ങുന്ന ആശയം എന്തായാലും പെൻഷനിൽ ഇല്ല.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ. അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി എ സി, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
4: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
5: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
4: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
5: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112159.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതത്തിൽ ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയൊരു ഗാനം. ചിത്രം സീതാരാമം. ഗാനരചന അരുൺ അലാട്ട്.

0: നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും. തിരുവനന്തപുരം അമരവിള ധനുവച്ചപുരം റോഡിലെ റെയിൽവേ ലെവൽ ക്രോസ് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. ഇന്ന് വൈകിട്ട് 8 മുതൽ പുലർച്ചെ 6 വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. അമ്പലമുക്ക് പരുത്തിപ്പാറ സാന്ത്വന ഹോസ്പിറ്റലിന് മുൻവശത്തെ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് നിയന്ത്രണം. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഏതാനും ട്രേഡുകൾ ഒഴിവുണ്ട്. പ്രവേശനം ലഭിക്കുന്നതിന് താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇന്നാണ് അവസാന തീയതി. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9744900536. മറ്റൊരു നമ്പർ 9946036340. സ്റ്റാച്യുവിലെ സൌജന്യ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തുടങ്ങുന്ന സ്ത്രീകളുടെ സൌജന്യ വസ്ത്രനിർമ്മാണ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെപ്റ്റംബർ 3 രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ക്ലാസ്. വിശദ വിവരങ്ങൾക്ക് 0471232430 അല്ലെങ്കിൽ 88912287888 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് August 1 to September 30 ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കാലം സാക്ഷി.
10: ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, ഷെഹനായി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉസ്താദ് ബിസ്മില്ലാ ഖാൻ 1916 March 21 ബീഹാറിൽ ജനിച്ചു. ഖമറുദ്ദീൻ ഖാൻ എന്നായിരുന്നു ആദ്യകാല നാമം. ഷെഹനായി വാദകരായ അച്ഛന്റെയും അമ്മാവന്റെയും വഴിയെ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ സഞ്ചരിച്ചു. 1924 കൊൽക്കത്തയിൽ വച്ച് അമ്മാവൻ അകമ്പടി വായിച്ചാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 1937 കൊൽക്കത്തയിൽ നടന്ന ഓൾ ഇന്ത്യ മ്യൂസിക് കോൺഫറൻസിലൂടെ ബിസ്മില്ലാ ഖാൻ ശ്രദ്ധേയനായി. 1947 August 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനത്തിലും

1950 ജനുവരി 26 ആദ്യ റിപ്പബ്ലിക് ദിനത്തിനും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വച്ച് അദ്ദേഹം ഷെഹനായി വായിച്ചു. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നമടക്കം എല്ലാ ദേശീയ പുരസ്കാരങ്ങളും സ്വന്തമാക്കിയ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഷെഹനായിയുടെ നാദം ലോകം മുഴുവൻ എത്തിച്ച ഉസ്താദ് ബിസ്മില്ല ഖാൻ 2006 ഓഗസ്റ്റ് 21 തന്റെ 90 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായിൽ വായിച്ചത് കേൾക്കാം.

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഷെഹനായിൽ വായിച്ചത്.
1: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
2: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
1: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
3: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
6: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
7: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് 1 ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
11: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
12: നമുക്കിനി ജയചന്ദ്രനും നേഹ നായരും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9444720874.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയാം?
5: 90 72 503 503.
6: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
7: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
6: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
8: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
7: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
11: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുന്നത്?
12: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
11: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
12: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ. ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്. 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്. ഓണം ബോണസ് കൂപ്പൺ. 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ. അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
11: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
13: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R. ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം. മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
7: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
14: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
15: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
14: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
15: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
16: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരീശാല.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
17: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
18: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
19: റെയിൽപാളങ്ങൾ നീണ്ടുപോകുന്നു, വ്യക്തമായി വിചാരിച്ചു. അനേക നാടുകളെ തൊട്ടുരുമിക്കൊണ്ടാണ് അവ സഞ്ചരിക്കുന്നത്. എത്ര പേർ ഇതിലേ കടന്നുപോയി, പോകുന്നു. കുഞ്ഞിരാമനും ഇതിലെയല്ലേ കടന്നുപോയത്, കാർത്തികേയനും. വിചാരങ്ങൾ റെയിൽ തെറ്റുകയാണ്. കാർത്തികേയനെപ്പറ്റി ഓർത്തപ്പോഴേക്കും ചില രംഗങ്ങൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറി വരുന്നു. ഭാർഗവി അമ്മയുടെ അരുപറ്റിക്കൊണ്ട് നമ്പിടി വീട്ടിൽ ജോലിക്ക് ചെന്ന ദിവസം അവൾ സ്മരിച്ചു. എന്തൊരു ബേജാറായിരുന്നു, ഇവിടെ നിന്നോളൂട്ടോ എന്ന കെട്ടിലമ്മയുടെ മൊഴിയാണ് അന്തരീക്ഷം ഒന്ന് നേർപ്പിച്ചത്. വിങ്ങൽ പതുക്കെ നീങ്ങി. ആ വടക്കേക്കെട്ടിലേക്കും കാറ്റും വെളിച്ചവും കടക്കും. കെട്ടിലമ്മയുടെ പ്രത്യേക ദാസിയായ അവളെ മറ്റു വേലക്കാരികൾ എത്ര ആദരവോടെയാണ് സമീപിച്ചത്. ആദരവില്ലെങ്കിൽ പോട്ടെ, അപമാനിച്ചില്ലല്ലോ. ഉണ്ണാനും ഉടുക്കാനും തേക്കാനും കിട്ടിയിരുന്ന ആ ജീവിതം

0: സുഖകരമായിരുന്നു. ഒരു സ്മരണ എപ്പോഴും മനസ്സിന്റെ അടിയിൽ നിന്ന് കരണ്ടു. വരും, തീർച്ചയായിട്ടും വരും എന്ന വാക്കുകൾ അവളുടെ ചെവിയിൽ കിടന്നു മുഴങ്ങി. വരും വരും എന്നായിരുന്നു ഹൃദയം സ്പന്ദിച്ചിരുന്നത്. ജീവിതത്തിന്റെ താളം തന്നെ അതായി. വരും വരും. വണ്ടിയും ആ ശബ്ദം ഏറ്റുപാടുകയാണോ? വരും വരും. അതെന്താ? കൊച്ചുകുട്ടി അടുത്ത് എന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ചത് ഗോപാലകൃഷ്ണനോടാണ്. ഇതിനിടയ്ക്ക് കുട്ടികളും ഗോപാലകൃഷ്ണനും സംഘടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അവർ അടുത്തില്ല, സൂക്ഷിച്ചു നോക്കി ഒഴിഞ്ഞു നിന്നതേയുള്ളൂ. പക്ഷേ ഗോപാലകൃഷ്ണൻ മൂക്കുകൊണ്ട് രണ്ട് തവണ ഹാർമോണിയം വായിക്കുകയും വായകൊണ്ട് ചെറിയൊരു തുടികൊട്ട് നടത്തുകയും ചെയ്തപ്പോൾ തങ്ങളുടെ ചേരിയിലാണെന്ന് അവർക്ക് മനസ്സിലായി. കുട്ടി വീണ്ടും പുറത്തേക്ക് ചൂണ്ടിക്കാട്ടി ചോദിച്ചു, അതെന്താ? ഒരു കെട്ടിടം, ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊടുത്തു. എന്ത് കെട്ടിടം എന്നായി കുട്ടിയുടെ അടുത്ത ചോദ്യം. ഗോപാലകൃഷ്ണൻ കൈമലർത്തി. ഓ, ഈ ചേട്ടന് ഒന്നും അറിയില്ല, മൂത്ത കുട്ടി തീരുമാനിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു, രാധയും. കുട്ടികളുടെ അമ്മ വിശദീകരിച്ചു, അത് ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. രാധ അങ്ങോട്ട് നോക്കി. അന്തിച്ചോപ്പ് തഴുകുന്ന ആ കുന്നിൻപുറത്ത് കൈയും മലർത്തി നിൽക്കുന്ന ആ കുരിശ് എന്തോ നിലവിളിച്ചു പറയുകയാണെന്ന് തോന്നു. അകന്നകന്നു പോകുന്ന ആ കുരിശിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അടുത്തിരിക്കുന്ന അമ്മ പറഞ്ഞു, വലിയ ഊറ്റമുള്ള പള്ളിയാണ്. എന്നിട്ട് അവർ അതിൻ്റെ ചരിത്രം വിവരിക്കുകയും ചെയ്തു. പ്രമാണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് പ്രണയനൈരാശ്യം മൂലം ജീവിതം വെറുത്ത് സന്യസിച്ച ഒരു വിശുദ്ധ കന്യകയുടെ സ്മാരകമാണ് ആ പള്ളി. അവിടെയാണ് ആ വിശുദ്ധ കന്യകയെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ ആത്മാവ് ഇന്ന് അത്ഭുതകൃത്യങ്ങൾ നിർവഹിക്കുന്നു. കുട്ടികൾക്കു വേണ്ടി എന്തു പ്രാർത്ഥിച്ചാലും വളരെ വേഗമാണ് ഫലം. ആ അമ്മ പറയേണ്ടതെല്ലാം പറഞ്ഞുവെന്ന മട്ടിൽ തൻ്റെ മക്കളുടെ ശിരസുകൾ തടവി പതുക്കെ ഒന്ന് കണ്ണടയ്ക്കുകയും ചെയ്തു. മരണാനന്തരം നിർവഹിക്കുന്ന അത്ഭുതകൃത്യങ്ങളല്ല, ജീവിച്ചിരുന്ന ആ വിശുദ്ധ കന്യകയാണ് രാധയുടെ ഹൃദയത്തെ ആകർഷിച്ചത്. നിലാവ് പോലുള്ള ഒരു നവതരുണി അവളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നു. അവൾ കാമുകനുമായി യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കടലുകൾക്കപ്പുറത്തേക്ക് ജീവിതസുഖങ്ങളും അന്വേഷിച്ചു പോവുകയാണ് ആ യുവാവ്. കൂടുപോയ ആ കിളി കാത്തുകാത്തിരുന്നു, ഒടുവിൽ ഈശ്വരനിലേക്ക് പറന്നു പറന്നു പോയി. അയാളും പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ വരുമെന്ന്? വരും വരും വരും.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
5: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: മലയാളിയുടെ ഓണക്കാല ഓർമ്മകളിൽ പൂക്കളത്തിനും പൂവിളികൾക്കുമൊപ്പം ചിറകടിച്ചെത്തുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ് ഓണത്തുമ്പി. നിഷ്കളങ്കതയുടെയും സൗന്ദര്യത്തിന്റെയും മനോഹരമായ ഓർമ്മകളുടെയും പ്രതീകമായ ഓണത്തുമ്പിയെ പരാമർശിക്കുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്, സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സംഭാരം.
2: കണ്ടീഷൻ സപ്ലൈ.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്നീ പരിപാടിയിൽ ഭുജവല്ലി ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
11: ഭുജമൂലം മുതൽ മണിബന്ധം വരെ, അതായത് ഷോൾഡർ ടു റിസ്റ്റ് അല്ലെങ്കിൽ അപ്പറാം, ലോവറാം, എൽബോ തുടങ്ങിയ ഭാഗങ്ങൾക്ക് ബലം കിട്ടുന്നതിനും അയവ് വരുത്തുന്നതിനും പ്രാണശക്തി വർദ്ധിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനുമൊക്കെയായി ചെയ്യുന്ന പരിശീലനങ്ങളാണ് ഇത്. താടാസന സ്ഥിതിയിൽ നിന്നും ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് വലതുകൈ ശരീരത്തിന് വലതുവശത്തുകൂടി മുകളിലേക്ക് ഉയർത്തുക. കൈത്തലങ്ങൾ പുറമേക്ക് വരുന്ന രീതിയിൽ തന്നെ കൈകൾ ചെവിയോട് അടുപ്പിക്കുക. എന്നാൽ കൈ ചെവിയിൽ മുട്ടാതെ ശ്രദ്ധിക്കുകയും വേണം. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ ശരീരത്തിന് വലതുവശത്തുകൂടി തന്നെ താഴേക്ക് കൊണ്ടുവരിക. ഇവിടെയും കൈ ശരീരത്തിൽ സ്പർശിക്കാതെ അല്പം അകന്നു തന്നെയാവണം നിൽക്കേണ്ടത്. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. പിന്നീട് ഇടത് കൈകൊണ്ടും ഇതേപോലെ ചെയ്യുക. 2-3 ദിവസങ്ങൾ ഇതേ രീതിയിൽ പരിശീലിച്ചതിനു ശേഷം 2 കൈകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം തുടരാവുന്നതാണ്. ഇത് കൈകൾ, തോളുകൾ, നെഞ്ച് എന്നിവയുടെ ശക്തിയും വഴക്കവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അഥവാ ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ട്രൈസെപ്സ് എന്നീ മസിലുകളെ ശക്തിപ്പെടുത്തുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഹാൻഡ് റൊട്ടേഷൻ അഥവാ പൂർണ്ണ ഭുജശക്തി വികാസക ക്രിയ പരിശീലിക്കാം. ഈ പരിശീലനവും തുടക്കക്കാർ ഓരോ കൈകളിലും പരിശീലിച്ചതിനു ശേഷം 2 കൈകളും ഒരുമിച്ച് പരിശീലിക്കുന്നതാണ് ഉത്തമം. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് നീട്ടി തോളുകൾക്ക് സമാന്തരമായി വയ്ക്കുക. കൈത്തലങ്ങൾ മുകളിലേക്ക് വരുന്ന വിധം മലർത്തിപ്പിടിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ കൈത്തലങ്ങളിൽ ബ്രഹ്മമുദ്ര സ്വീകരിക്കുക. ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് കൈമുട്ടുമടക്കാതെ കൈകൾ ശരീരത്തിന് വശങ്ങളിൽ ഘടികാര ദിശയിൽ വട്ടത്തിൽ കറക്കുക. കഴിവിനനുസരിച്ച് പരിശീലിച്ചതിനു ശേഷം കൈകളുടെ ചലനം നിർത്തി കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തുടക്കത്തിൽ ചെയ്തതുപോലെ തോളുകൾക്ക് സമാന്തരമായി പിടിക്കുക. കൈമുട്ടുകൾ മടക്കി കൈമുഷ്ടി തോളുകളോട് ചേർത്ത് കൊണ്ടുവന്ന് ശക്തമായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നിവർത്തുക. വാദസംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൈകളിലെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഒക്കെയായി ഈ പരിശീലനങ്ങൾ ചെയ്യാവുന്നതാണ്. ലളിതമെന്ന് തോന്നുമെങ്കിലും തുടക്കക്കാർ ഒരു മികച്ച യോഗ അധ്യാപകന്റെ അടുക്കൽ പഠിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി പരിശീലിക്കുന്നതാണ് നല്ലത്.
10: ഭുജവല്ലി ശക്തി വികാസക, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
8: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
12: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
13: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
14: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
13: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
15: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
16: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
15: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
16: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
17: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
18: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
19: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
18: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
20: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
21: എന്നും രാവിലെ 10:30
20: പ്രായോജക.
21: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
20: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
22: മലയാളിയുടെ മനസ്സിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും കാലമാണ് ഓണക്കാലം. ആ ഓർമ്മകളിലേക്ക് സംഗീതത്തിന്റെ ഈണം ചേർത്ത് ഓണക്കാലത്തിന്റെ നിറവും നന്മയും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ.

0: ശ്രദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാരാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281

4203 0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പുട്നിക് ചിഹ്നം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
6: ഓണം ഷോപ്പിംഗോ?
5: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
3: പിട്ടാപ്പള്ളി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ്.

0: ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
1: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.

0: അയ്യോ, സ്കൂട്ടറ്, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: സമയം 9:30.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി പരിപാടിയിലൂടെ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചാന്ദുപൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമനും സുജാതയും പാടിയ ഗാനമാണ്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
7: കൊടങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
8: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: പ്രണയകാലം എന്ന ചിത്രത്തിന് വേണ്ടി കല്യാണി മേനോൻ പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഔസേപ്പച്ചൻ.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: സ്വന്തം സംഗീതത്തിൽ ശ്യാം ധർമ്മൻ സുജാതയ്ക്കൊപ്പം പാടിയ ഗാനം ചിത്രം കാണാ കൺമണി. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തീർത്ഥാടനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കേന്റെ ഹിചിലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനം ഇന്ന് ജയ്പൂരിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ ടൂറിസം മേഖലയിലെ പരസ്പര സഹകരണം പ്രധാന വിഷയമാകും. വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കാതെ 2 വരികളിൽ മാത്രമായി ചുരുക്കിയ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പാസാക്കിയ നിയമത്തോട് പരസ്യമായ വെല്ലുവിളിയും ദേശവിരുദ്ധമായ നടപടിയുമാണിതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. JEE മെയിൻ, നീറ്റ്, UGC നെറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന പ്രൊഫഷണൽ ആൻസർ കീ സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും NTA അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം.

സഞ്ചാരി. ഒരു ചെറിയ വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? എല്ലാവരും റെഡിയല്ലേ? ഇന്ന് ഞങ്ങളുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ്.

0: അഷ്ടമുടിക്കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോ തുരുത്ത്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ ഇന്ന് നമ്മളോടൊപ്പം ഡി ടി പി സിയുടെ സ്റ്റാഫായ ഷീജയുണ്ട് കൂടെ.
1: രണ്ട് രീതിയിൽ വരാം, ബസ്സിന് വരാം, ട്രെയിനിന് വരാം. ബസ്സിന് വരുവാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് രണ്ട് ബസ്സുണ്ട് നേരിട്ട് നമുക്ക് മൺട്രോ തുരുത്തിലോട്ട് വരാൻ. അല്ലാതെ വരുന്നവർക്കാണെങ്കിൽ കുണ്ട്ര ഇറങ്ങിയിട്ട് കുണ്ട്രയിൽ നമുക്ക് നേരിട്ട് മൺട്രോ തുരുത്ത് ബസ്സുകളുണ്ട്. നാലഞ്ച് ബസ്സുകളുണ്ട്. നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. നമ്മളുടെ ഈ സെന്റർ ഡി ടി പി സിയുടെ കീഴിലുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് കാര്യോത്രക്കടവ് ജംഗ്ഷനിലാണ്. ആ കാര്യോത്രക്കടവ് ജംഗ്ഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ബസ്സിന് വരുന്നവർക്ക് ഒരു വലച്ചിലും

0: ഇല്ലാതെ നമുക്ക് നേരിട്ട് ഇനി എത്താൻ പറ്റും. പിന്നെ ട്രെയിൻ വരുന്നവർക്കും അതിനേക്കാൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ട്രെയിൻ സർവീസ് എപ്പോഴും ഇല്ലെങ്കിൽ നാലഞ്ച് ട്രെയിൻ നമുക്ക് മെമു സർവീസ് ഉണ്ട്, അല്ലാതെ എക്സ്പ്രസ്സുകളുണ്ട്, അല്ലാതെ പാസഞ്ചർ ഉണ്ട്. അതിന് വന്നാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരമുള്ളൂ. അവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടും, അല്ലെങ്കിൽ നടന്നു വരാനാണേ കണ്ട് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെന്ററിൽ എത്താൻ കഴിയും. അങ്ങനെ രണ്ട് മാർഗം, ഏത് മാർഗത്തിൽ വരുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു വിധമായ അലച്ചിലും ഇല്ലാതെ വന്ന് നമ്മുടെ ഓഫീസിൽ എത്താൻ കഴിയും. നമ്മുടെ ഈ നാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകാൻ കഴിയും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യസമ്പത്തുകള്, നമ്മുടെ ഇവിടുത്തെ കാഴ്ചകള് എല്ലാം നല്ലതുപോലെ കണ്ട് ആസ്വദിച്ച് നമുക്ക് രുചികരമായ ഭക്ഷണവും കഴിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ഈ മണ്ണോർത്തുരുത്തിലുണ്ട്.
1: 1810 മുതൽ 1815 വരെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു കേണൽ ജോൺ മൺറോ. ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേണൽ ജോൺ മൺറോ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ തുരുത്തിന് മൺറോ തുരുത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്.
0: മൺറോ സാഹിബ് വന്ന് ഇവിടെ പല നല്ല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. ഒരു ഡച്ച് പള്ളി പണിയുകയുണ്ടായി. പിന്നെ ഒരു ബദേൽ ആശ്രമം എന്ന് പറഞ്ഞ അവിടെ ഒരു ബംഗ്ലാവും ഒരു സ്കൂളും സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്ന് ഇതെല്ലാം സ്ഥാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ഭരണസമിതി എല്ലാം കൂടെ ഉൾപ്പെട്ടാണ് നമുക്കിവിടെ ഈ പ്രദേശത്തിനൊരു വിളിപ്പേരില്ലാതെ കിടക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ ആ സായിപ്പിന്റെ പേരിൽ നമുക്ക് ആ ഈ സ്ഥലത്തെ മൺറോ തുരുത്ത് എന്ന പേരിൽ ആക്കാമെന്നുള്ള തീരുമാനത്തിൽ മൺറോ തുരുത്ത് എന്ന് ആക്കിയെന്നാണ് ചരിത്രം പറയുന്നത്.
2: തുരുത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പറയാം.
0: തുരുത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ മൺറോ തുരുത്ത് പഞ്ചായത്തിന്റെ 13 വാർഡാണ് നമുക്കുള്ളത്. അതിലൊരു 2-3 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും നമുക്ക് എല്ലാ ഭാഗത്തും തോടുകളും പുഴകളുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും എല്ലാ ഭാഗത്തും നമുക്ക് തോടുകളും കുഴികളും എല്ലാം ഉണ്ട്. മൺറോ തുരുത്തിന്റെ ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ 4 വശവും ഈ വെള്ളം കിടക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ മൺറോ തുരുത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കണക്ക് തന്നെ തോടും കുഴികളും തെങ്ങും തോപ്പുകളും എല്ലാമായിട്ട് നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മൺറോ തുരുത്ത്.
2: ചെറിയ തോടുകളുണ്ടെന്ന് പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് പേരുകൾ വല്ലതും?
0: നമ്മളിവിടെ അങ്ങനെ പ്രത്യേകിച്ച് തോടുകളൊന്നും ഒരു പേരായിട്ടില്ല. നമ്മളിപ്പം സമീപ പ്രദേശത്തുള്ളവർ ചെല്ലുമ്പോൾ നമ്മൾ പറയും, നമ്മളൊരു വീടിന്റെയോ ആളിന്റെയോ ഒക്കെ പേര് വെച്ച് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ 1-2 സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് തോടുകളുടെ പാട്. അപ്പൊ ഒരു പൂപ്പാണി എന്ന് പറഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ 16 വശത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അവിടെ പറയുമ്പോൾ നമ്മൾ പറയും പൂപ്പാണി കായൽ. അവിടെ എല്ലാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പൊ അത് ആ പൂപ്പാണി കായൽ എന്ന് പറയുന്നത് അത് ഒരു അങ്ങനെ പറയുന്ന ഒരു വളരെ പ്രകൃതി ഭംഗിയാണ്. അത് കണക്ക് തന്നെ പെരിങ്ങാലം എന്ന് പറയുന്നത് മൺറോ തുരുത്ത് പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് പെരിങ്ങാലം എന്ന് പറയുന്നത്. ആ പെരിങ്ങാലം എന്ന് പറയുന്നതും ഇത് കണക്കാണ്. നമ്മൾ റോഡിൽ പോകുമ്പോൾ 4 സൈഡും വെള്ളവുമാണ്, എന്നാൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ നല്ലതുപോലെ ഉണ്ട്. ഈ 4 സൈഡിലും കണ്ടൽ കാടുകളും കണ്ടൽ മരങ്ങളും എല്ലാം ചുറ്റിക്കിടക്കുന്ന നല്ല പ്രകൃതി ഭംഗി ഒത്തുകിണങ്ങിയ ഈ പ്രദേശത്തെ എങ്ങനെയെല്ലാം പുകഴ്ത്താവോ അതേ കണക്ക് പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ് അവിടെ ആ പെരിങ്ങാലം. അങ്ങനെ ആ പെരിങ്ങാലം ഭാഗമെന്നാണ് പറയുന്നത്.
2: ഇവിടുത്തെ കണ്ടലുകൾക്ക് പ്രത്യേകിച്ച് പേര് അങ്ങനെ ഉണ്ടോ?
0: പല തരത്തിലുള്ള കണ്ടലുകളുണ്ട്. കണ്ടലുകൾ ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ നമ്മളെ ഇത് താങ്ങി നിർത്തുന്നതിനും എല്ലാം നമുക്ക് അത് കണ്ടല് കാഴ്ചക്കാർക്ക് നല്ലതും നമ്മുടെ ഭൂമിക്കും ഏറ്റവും നല്ലതാണ് ഈ കണ്ടലുകൾ. ആ കണ്ടൽ കാടുകളെല്ലാം ഇങ്ങനെ നല്ലതുപോലെ അതിന്റെ വേരുകളും എല്ലാം പിടിച്ച് നമുക്ക് യാത്രക്കാർക്ക് പോകുമ്പോൾ നല്ല തണലും തണുപ്പും ഒക്കെ നൽകുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. അങ്ങനെ അതെല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൺറോ തുരുത്ത് എന്ന് പറയുന്നത്.
2: ചുറ്റും ഈ തോടുകൾക്കിടയിൽ വീടുകളാണ്?
0: വീടുകളുണ്ട്.
2: അവിടെ എങ്ങനെ താമസ സൗകര്യങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
0: അവിടെ നമ്മള് താമസക്കാരുണ്ട്. അവിടങ്ങളിൽ നമ്മൾ ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്, റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. അവിടെയൊക്കെയാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതിന്. അപ്പം നമുക്ക് അവിടെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളും അവിടെ ഇല്ല. നമുക്ക് നല്ല പ്രകൃതി രമണീയ നല്ല നിശബ്ദമായ അന്തരീക്ഷവും എല്ലാം പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് താമസക്കാരും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അവിടെ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല ആളുകളും ഉണ്ട്.
2: മൺറോ തുരുത്ത് ഒരു സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നതിനുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
0: 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടെ വിദേശികളായിരുന്നു തുടക്കം മുതലേ ഇവിടെ നമ്മുടെ ഈ നാട് കാണാൻ വന്നുകൊണ്ടിരുന്നത്. അവരാണ് ഇവിടെ വന്ന് ആദ്യം നമ്മുടെ ഈ മൺറോ തുരുത്തിന്റെ പ്രകൃതി ഭംഗിയും ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ മറ്റു നാടുകളെ അറിയിച്ചത് വിദേശികൾ തന്നെ ആയിരുന്നു. നമ്മുടെ സ്വദേശികളൊക്കെ മുന്നേ വന്നത് വിദേശികളാണ്. കുറച്ചു കാലമേ ആയുള്ളൂ നമ്മുടെ സ്വദേശികൾ ഇവിടെ വന്ന് നമ്മളുടെ ഈ നാടിനെ കുറിച്ച് അറിയുന്നതും അതിനെ കുറിച്ച് മറ്റുള്ളടത്തോട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയതും കുറച്ചു കാലമേ ആയുള്ളൂ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്.

0: സ്റ്റിച്ചിനായി ഡ്യൂ ഓൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
9: വിദേശികള് കൂടുതലും പേരും വരുമ്പോ അവരെന്താ പറയാറ്? എങ്ങനെയാണ് അവർ ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത്?
10: അവർക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടാൽ അവർ ഭയങ്കര അത്ഭുതമാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഈ തെങ്ങുകളും മരങ്ങളും ഈ കൊച്ചു തോടുകളും പിന്നെ മീൻകുളങ്ങളും കൊഞ്ചുകുളങ്ങളും എല്ലാം ഒക്കെ കാണുമ്പോൾ അവർ ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവരെല്ലാം തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വദേശികളെ ഇവിടത്തേക്ക് ആകർഷിച്ചത് വിദേശികൾ വന്ന് കണ്ടിട്ട് പോയ അനുഭവങ്ങൾ പങ്കുവെച്ചതിന്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്വദേശികൾ ഇവിടെ വരാൻ തുടങ്ങിയത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോഴും വരുന്നവർ ഭയങ്കര സന്തോഷത്തോടെയാണ്. വർഷങ്ങളായിട്ട് ഇപ്പം ഇവിടെ വരുന്ന വിദേശികളുണ്ട്.
9: ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്?
10: എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഒരു രാജ്യമല്ല, നമുക്ക് ഏത് ഒരുപാട് രാജ്യം, അമേരിക്ക, ലണ്ടൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രാൻസ്, എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ കണ്ട് ആസ്വദിച്ചു പോകുന്നത് വിദേശികൾ തന്നെയാണ്. അവരാണ് നമ്മളുടെ ഈ മൺറോത്തുരുത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും വിദേശികളാണ്. വിദേശികളുടെ ഒരു അഭിപ്രായത്തിലും സന്തോഷത്തിലുമാണ് നമ്മളുടെ ആളുകൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് നമ്മുടെ ആളുകൾ പിന്നെ ഇവിടെ തുടങ്ങിയത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഞങ്ങളും ഇവിടെ അവരുടെ അനുഭവങ്ങൾ ഇവിടെ എഴുതി വേടിക്കുമായിരുന്നു.
9: അത് കഴിഞ്ഞ് സ്വദേശികൾ വരാൻ തുടങ്ങിയത് ഏതൊരു സമയം മുതലാണെന്നാണ്
10: എനിക്ക് തോന്നുന്നു. ഈ മൊബൈലൊക്കെ പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മീഡിയകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ വന്ന് കണ്ടിട്ട് അവരിങ്ങനെ ഇതിനൊക്കെ ഓരോന്ന് പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ്, അങ്ങനെ അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സ്വദേശികൾ വരാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ്, നമ്മുടെ മീഡിയയിലൊക്കെയുള്ള മുന്നേറ്റത്തിന് ശേഷമാണ്.
9: ഈ DTPC ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്?
10: നമ്മള് 2018 ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മള് DTPC മെയിൻ ഓഫീസായ കൊല്ലത്ത് നിന്ന് നമ്മളെ അവിടുന്ന് ട്രാവലറുകളിൽ വള്ളി, അത് കൂടുതൽ ആളുകളെ അന്ന് കൊണ്ടുവന്നിരുന്നത് വിദേശികളെയായിരുന്നു. വിദേശികളെ 2 ട്രിപ്പായിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവരും. രാവിലെ 10 മണിക്ക് ഒരു ട്രിപ്പ് കൊണ്ടുവരും, ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു ട്രിപ്പിനെ കൊണ്ടുവന്ന്, അങ്ങനെയായിരുന്നു നമ്മളിവിടെ DTPC പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ 2018 നമുക്ക് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങുന്നത്. നമ്മള്
9: ഇവിടെ ഒരു ഇപ്പൊ ഒരു സഞ്ചാരി വരുമ്പോ ആദ്യം തന്നെ വന്ന ശേഷം എന്തൊക്കെ സൗകര്യങ്ങളാണ്, സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്?
10: ആദ്യം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, നമ്മൾ എങ്ങനെയുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്, അത് പോയാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അവർക്ക് നല്ല ഭക്ഷണം എങ്ങനെ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം കിട്ടുന്നത്, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല താമസ സൗകര്യങ്ങൾ. മൺറോത്തുരുത്ത് DTPC നമുക്ക് 2 മണിക്കൂർ ഉള്ള ഒരു ഓപ്പൺ ബോട്ടിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മേളിൽ മൂടിയില്ലാത്ത വള്ളങ്ങളെയാണ് നമ്മൾ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്നത്. ചില കൂടുതൽ വന്ന് ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കും ഇവിടെ ശിക്കാരയുണ്ടോ, ഹൗസ് ബോട്ട് ഉണ്ടോ, എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് മൂടിയൊന്നുമില്ലാത്ത സാധാരണ നമ്മളെ വഞ്ചി, ചിലർ പറയും വഞ്ചി എന്ന് പറയും, നമ്മളിവിടെ സാധാരണ ഞങ്ങൾ ഇവിടെ പറയുന്ന ഈ പ്രദേശത്ത് പറയുന്ന വള്ളം എന്ന് പറയും. ആ വള്ളത്തേലുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഈ 2 മണിക്കൂർ ട്രിപ്പിൽ നമ്മൾ തുടങ്ങുന്നത് മുതൽ ഒരാള് നിന്ന് തുഴഞ്ഞാണ് നമ്മൾ ഈ വള്ളം പോകുന്നത്. അപ്പൊ അത് അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ സമീപത്ത് അക്കരയും ഇക്കരയും ഒക്കെ നമുക്ക് മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് തോടിലൂടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്, അങ്ങനെ അവരെ കാണാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ കൊച്ചു കൊച്ചു തോടുകളാണ്. കൊച്ചു തോടുകൾ എന്ന് പറയുമ്പോൾ അവിടെ പാലങ്ങളുണ്ട്. ആ തോടുകളിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആൾതാമസം ഇല്ലാത്ത കുറച്ച് ഏരിയയുണ്ട്. ആൾതാമസം ഇല്ലാത്ത അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കരിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കരിക്ക് അത്യാവശ്യം വെള്ളം കുടിക്കണം, നമുക്കൊരു അത്യാവശ്യം വെള്ളം ദാഹം വരുവാണെങ്കിൽ നമുക്ക് കരിക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് 3/4 മണിക്കൂർ നമ്മൾ ഈ വള്ളത്തിൽ ഇരുന്ന് ചെന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഒരു അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ കവർ ചെയ്താണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഈ അഷ്ടമുടി കായലിന്റെ ആ ചെറിയ ഭാഗം എന്ന് പറയുന്നത് മൊത്തവും നമുക്ക് കണ്ടൽ കാടുകളാണ്. ഈ യാത്രയിലെ ഏറ്റവും ഒരു പ്രധാന

0: ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് അതിരാവിലെയും വൈകുന്നേരത്തെ ഒരു 4 മണി കഴിഞ്ഞുള്ള യാത്രയാണ് ഏറ്റവും സൗകര്യം. ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ 9 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ ഓഫീസ് സമയമെങ്കിലും ഞങ്ങൾ വെളുപ്പിലെ 5 മണിക്ക് തൊട്ട് തന്നെ നമ്മളിവിടെ യാത്ര കൊടുക്കുന്നുണ്ട്. വരുന്നവരുടെ
1: ബോട്ടിംഗ്
0: സൗകര്യം കൊടുക്കുന്നുണ്ട് വരുന്നവരുടെ ആവശ്യപ്രകാരം. എന്താ വെച്ചാൽ ആ സമയത്താണ് കൂടുതൽ ഉദയം കാണാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്, അസ്തമയം കാണാനായിട്ടും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദയം കാണാൻ ഈ ഞാൻ പറഞ്ഞ ഈ അഷ്ടമുടി കായലിന്റെ ആ പോർഷൻ നമ്മൾ അങ്ങോട്ട് ചെന്നെത്തുമ്പോൾ അവിടെ എത്തിയ ആ ഒരു പ്രകൃതി ഭംഗി ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഈ 2 മണിക്കൂർ ട്രിപ്പ്. പിന്നെ നമ്മൾ ഈ ആ അഷ്ടമുടി കായലിന്റെ ഒരു ചെറിയ പോർഷൻ കവർ ചെയ്ത് അവിടെ ഒരു 3-4 കണ്ടൽ മരങ്ങൾ വളർന്ന് ആർച്ച് മാതിരിയായി കിടക്കുവാണ്. ഇവിടെ നമ്മൾ കണ്ടൽ ആർച്ചിനകത്തും നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ അവരെ ആ തണുപ്പിനകത്ത് പോകുന്ന ആരാണോ യാത്രക്കാർ അവരെ നമ്മൾ അവിടെ കയറ്റിയിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വരാൻ നമുക്ക് തോന്നത്തില്ല. അതേ രീതിയിലുള്ള തണുപ്പും കാറ്റും എല്ലാമാണ് നല്ലൊരു അത് നമ്മൾ വന്ന് കണ്ട് അത് അനുഭവിച്ചറിയുക. അതാണ് അതിന്റെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത.
2: ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്?
0: നമ്മൾ ഈ 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്നത് എസ്ബെൻഡ്. എസ്ബെൻഡ് എന്ന് പറഞ്ഞാൽ എസ് വളവ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ഭാഗത്തെ. ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നാടൻ വിഭവങ്ങൾ കിട്ടുന്നുണ്ട്, പാനീയങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
2: ഇവിടെ ഇതെല്ലാം എത്തിക്കുന്നത് എങ്ങനെയാണ്?
0: കൊച്ചു കൊച്ചു കടകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്, വലിയ വലിയ ഹോട്ടലായിട്ട് നടത്തുന്നവരും എല്ലാം ഉണ്ട്. ഇതിന് നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അവർ.
2: ഇവരെല്ലാവരും തന്നെ നമ്മുടെ മൺറോതുരുത്ത് സ്വദേശികൾ?
0: എല്ലാവരും മൺറോതുരുത്ത് സ്വദേശികളാണ്. എല്ലാവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇവിടെ ഉപജീവന മാർഗമായിട്ടാണ് അവരുടെ എല്ലാം തുടങ്ങി. നമ്മളെ മൺറോതുരുത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ നിവാസികളുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ജോലി എന്ന് പറയുന്നത് കയറുവിരിപ്പായി. പിന്നെ കാലക്രമേണ കയറുവിരിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുരുഷന്മാരുടെ ജോലി എന്ന് പറയുന്നത് കല്ലടയാറ്റിൽ മണൽവാരലായിരുന്നു. മണൽവാരലും നമുക്ക് പിന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മണ്ണ് വാരാൻ പറ്റത്തില്ല എന്ന് എൻ്റെ ഒരു നിയമവ്യവസ്ഥ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ആളുകളും ഈ ടൂറിസം രംഗത്തേക്ക് ആളുകളെ എല്ലാവരും വള്ളത്തിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തൊഴിലിലോട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് വള്ളത്തിൽ പോകുന്നവരുണ്ട്, ശിക്കാര ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, ഭക്ഷണം വച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ഇവരെ ഹോം സ്റ്റേകൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്.
2: ഇതിൽ ഇവിടുത്തെ പ്രത്യേകതയായിട്ടുള്ള നമ്മൾ പറയല്ലോ ഒരു ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേകമായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണം ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭക്ഷണം എന്താണ്?
0: ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ഇവിടെ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മൺറോതുരുത്തിൽ വന്നാൽ മൺറോതുരുത്തിന്റെ ഇവിടുത്തെ കായലിൽ നിന്ന് ഇവിടുത്തെ തോടുകളിൽ നിന്ന് കിട്ടുന്ന കരിമീൻ, പിന്നെ കക്ക, കൊഞ്ച്, ഇതാണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളും ആദ്യം ചോദിക്കുന്നത് ഈ 3 വിഭവങ്ങളാണ്.
2: ഈ 3 വിഭവങ്ങളാണ് കൂടുതൽ പേര് ചോദിച്ചു വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ഡിഷ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഇത്
0: വെച്ചിണ്ടാക്കുന്നത്? കരിമീനാണെങ്കിൽ ചിലര് വറുത്ത് മേടിക്കണമെന്നുണ്ട്, ചിലര് മാങ്ങയിട്ട് കറി വെച്ച് വേണമെന്ന് പറയുന്നവരുണ്ട്, ചിലര് പിന്നെ അല്ലാതെ മുളക് കറി വെക്കണമെന്ന് പറഞ്ഞു മേടിക്കുന്നവരുണ്ട്. കക്ക പിന്നെ നമ്മളിവിടെ ചെയ്യുന്നവര് വറുത്ത് റോസ്റ്റ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആവശ്യം അനുസരണം അവർ പറയുന്നത് അനുസരിച്ചാണ്. അങ്ങനെ കക്ക തോരൻ വേണോന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും, റോസ്റ്റ് ചെയ്ത് വേണോന്ന് പറയുന്നവർക്ക് അങ്ങനെ, അവരവരുടെ ഇഷ്ടപ്രകാരം. നമ്മൾ പിന്നെ ഒരു നോർമൽ ഒരു ആഹാരം ഒരു സാധാരണ ഭക്ഷണം ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെറിയ രീതിയിൽ അവര് കറിയും കക്ക തോരനും പിന്നെ കൊഞ്ചാണെങ്കിൽ ചിലർക്ക്
2: കൊഞ്ചിനെ ഇവിടെ വളർത്തും.
0: കൊഞ്ചിന് ഇവിടെ എല്ലാം നമ്മൾ ഈ പോകുന്ന ഈ യാത്രക്കിടയിലെല്ലാം നമുക്കത് കാണാൻ കഴിയും. കൊഞ്ചും മീനും എല്ലാം വളർത്തുന്ന കുളങ്ങളും ഇതെല്ലാം നമ്മൾ പോകുന്ന തോടിന്റെ ഇരുവശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലടവും വലയൊക്കെ വെച്ച് അവിടെ ആളുകളും അത് മീനെ നോക്കുന്നതിനും അവർക്ക് മീനിന്റെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളും അതിനുള്ള എല്ലാം ചെയ്യുന്നതും നമ്മൾ ഈ വന്ന കാഴ്ച വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഈ വിഭവങ്ങൾ എല്ലാം കിട്ടുന്നതാണ്. ഏത് സൈസ് മീനും ഏത് സൈസ് കൊഞ്ചായാലും കക്കയായാലും നമുക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വന്നാൽ ഇവിടുന്ന് നമുക്ക് ഈ യാത്രക്കിടയിൽ നമുക്ക് അതും ലഭ്യമാവുന്നതാണ്.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 14,710 രൂപ നിരക്കിലും പവന് 880 രൂപ വർദ്ധിച്ച് 1,17,680 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില. ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
7: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
9: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
10: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
12: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
11: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
13: 10,00,000 രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്
14: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
15: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
16: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
17: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
18: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
19: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
0: സഞ്ചാരി തുടരുന്നു.
3: നമ്മുടെ ഈ ബോട്ടിങ്ങിന്റെ സമയം പറഞ്ഞു, അതിരാവിലെ മുതലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഓഫീസ് സമയം ഒന്ന് പറയാമോ?
4: നമ്മുടെ ഓഫീസ് സമയം നമുക്ക് രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ്.
3: വള്ളങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഫോറിനേഴ്സ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരം വള്ളം ആവശ്യപ്പെടാറുണ്ടോ?
4: ഫോറിനേഴ്സ് ഇപ്പോൾ വരുന്നവര് കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നത് കനോയിങ് എന്ന് പറഞ്ഞു. കനോയിങ് എന്ന് വെച്ചാൽ കൊതുമ്പ് വള്ളത്തിന്റെ മാതൃകയിലുള്ള കൊച്ചു വള്ളങ്ങളാണ് അവര്. വിദേശികൾ മാത്രമല്ല, ഇപ്പൊ സ്വദേശികളും ചോദിക്കുന്നുണ്ട് ആ സൈസ് കൊച്ചു കൊതുമ്പ്. പണ്ടത്തെ നമ്മൾ കൊതുമ്പ് വള്ളം എന്ന് പറയും, ഇപ്പൊ ഇത് ഫൈബർ വെച്ച് ചെയ്യുന്നതാണ്. അത് കൊച്ചു ചെറിയ വള്ളങ്ങൾ, അതിലൂടെ അവര് ഒരു ബാലൻസിങ് ഉണ്ട് അതിന്. അത് അങ്ങനെ തുഴഞ്ഞു വേണം. അതിന് നമ്മള് അവരുടെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഇത് പഠിച്ച ഒരാളും കൂടെ അവരെ കൂടിയിരുന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വിദേശികളാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇതെല്ലാം നല്ല സ്വിമ്മിങ്ങും എല്ലാം നല്ല പരിചയമുള്ളവരായതുകൊണ്ട് അവർ തനിയെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ അത് ചോദിച്ചു വരുന്നുണ്ട്, ഈ ചെറിയ വള്ളങ്ങൾ, കൊതുമ്പ് വള്ളം മോഡലിലുള്ള ഈ വള്ളങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്.
3: എത്ര രൂപയാണ് നമ്മുടെ ബോട്ടിങ്ങിന് ഫീ?
4: നമ്മുടെ ഇവിടുത്തെ DTPC ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് 800 രൂപയാണ്. മിനിമം ചാർജ് 800 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരാളായാലും രണ്ടുപേരായാലും നമുക്ക് 800 രൂപ.
3: ഒരു വള്ളത്തിനാണ് ചാർജ്?
4: അല്ല, വള്ളത്തിനല്ല, നമ്മുടെ ഒരു മിനിമം ചാർജ് ഈ 800 രൂപ. അത് നമുക്ക് 3 പേരാണെങ്കിൽ നമുക്ക് 900, 4 പേരോട്ട് 5 പേരാണെങ്കിൽ നമുക്ക് 1,000 രൂപ, പിന്നെ 6 പേര് തൊട്ട് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 1,200 രൂപ വെച്ച് എന്നുള്ളതാണ്. 6 പേർക്ക് മുകളിലോട്ട് നമുക്ക് പിന്നെ ആളായാൽ 1,200 രൂപ വെച്ച്.
3: നമ്മുടെ ഈ കൊതുമ്പ് വള്ളങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ ബോട്ടിങ്ങിൽ എത്ര പേരാണ് മാക്സിമം കയറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി?
4: നമുക്ക് ഇപ്പോൾ നമുക്കൊരു 8 പേര്, 7 പേര്, 6 പേര് കൊള്ളുന്ന വള്ളങ്ങളാണ് നമുക്ക് ഇപ്പൊ കയറ്റുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കനാൽ ഓഫീസർമാര് നമുക്ക് ഓരോ വള്ളത്തിനും ഇത്ര പേരെ കയറ്റാമെന്നുള്ളതിന്റെ ലൈസൻസ് തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഈ ആളിനെ കയറ്റുന്നത്. അതിൽ 8 പേരെ കൊള്ളാം.

0: ആവുന്ന വള്ളങ്ങളുണ്ട്, 6 പേരെ കൊള്ളുന്നവരുണ്ട്, 7 പേരെ കൊള്ളുന്നവരുണ്ട്, 9 പേരെ കൊള്ളുന്നവർ. അത് വള്ളത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് കനാൽ ഓഫീസർമാര് അവർക്ക് ഇത് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ അത്രയും ആളുകളെ മാത്രമേ നമ്മൾ വള്ളത്തെ കയറ്റിയുള്ളൂ.
1: ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഏത്
0: സീസൺ?
1: സമയം?
0: നവംബർ തൊട്ട് ഫെബ്രുവരി വരെ നമുക്ക് സീസൺ സമയമാണ്. സീസൺ സമയം എന്ന് പറയുന്നത് നമ്മൾ വിദേശികളുടെ വരവിനെയാണ് നമ്മൾ ഇവിടുത്തെ സീസൺ സമയമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ സീസൺ സമയമാണ്. ഈ എത്ര പേര് കയറുന്നുണ്ടോ അത്രയും പേർക്ക്, കുട്ടികൾക്കുൾപ്പെടെ, ജാക്കറ്റ് ധരിച്ചല്ലാതെ നമ്മൾ യാത്രയ്ക്ക് അനുവദിക്കുന്നതേ അല്ല. നിർബന്ധമായിട്ട് നമ്മൾ ജാക്കറ്റ് ധരിപ്പിച്ച് മാത്രമേ നമ്മൾ ഇവരെ വിടുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം മഴയായാലും വെയിലായാലും നമുക്ക് ഇവിടുന്ന് കുടകൾ നൽകുന്നുണ്ട്. ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് DTPC യുടെ കീഴിലാണ്.
1: ഇവിടെ വരുന്ന സഞ്ചാരികളോടായിട്ട് പറയാനുള്ള എന്താണ്? മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട്
0: നമ്മൾ DTPC യിൽ വരുന്ന എല്ലാ ആളുകൾക്കും നമുക്ക് മാലിന്യ നിക്ഷേപത്തിനുള്ള ബോക്സുകൾ ഇവിടെയുണ്ട്. അവരുടെ പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും എല്ലാം ഇടുന്നതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഒരെണ്ണം പോലും നമ്മൾ റോഡിലോ വെള്ളത്തിലോ നിക്ഷേപിക്കാൻ നമ്മൾ അനുവദിക്കാത്തതുമില്ല. നമ്മുടെ വള്ളത്തിൽ പോകുന്നവർ വള്ളത്തിലിരുന്ന് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വന്ന് വേസ്റ്റ് ബിന്നുകളിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുകയാണ്. അത് ഞങ്ങൾ പിന്നെ തരംതിരിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേനയ്ക്കും കുപ്പികൾ അല്ലാതെയും കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ നമ്മൾ പരമാവധി വരുന്നവർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെയുള്ള നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്.
1: നമുക്കറിയാം ഓരോ സമയങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം കഴിയുമോറും ഈ തുരുത്തിനൊരു മാറ്റം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് സഞ്ചാരികളിലും മാറ്റമുണ്ട്. അതിനെ കുറിച്ച് പറയാം.
0: നമ്മൾ ഇവിടെ ആദ്യ കാലത്ത് പറഞ്ഞില്ലേ ഈ മൺറോ തുരുത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ തുരുത്തായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു നമ്മൾ പോയിരുന്ന ആദ്യ കാലഘട്ടത്തിൽ. ആ സ്ഥലത്തുനിന്ന് നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം നമുക്ക് എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും വീടുകളുടെ മുറ്റത്ത് റോഡുകളായി, എല്ലാവർക്കും വണ്ടികൾ അവരുടെ വീടുകളിലെ മുറ്റത്ത് ചെല്ലാനായി. ആ അത്രയും വലിയൊരു വികസനം നമ്മുടെ ഈ മൺറോത്തുരുത്തി നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു. മറ്റു റോഡുകളില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലായിടവും നമുക്ക് റോഡുകളായിട്ടുണ്ട്. വന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഇവിടെ കിട്ടുന്നുണ്ട്.
1: സഞ്ചാരികളും അതുകൊണ്ട് കൂടി
0: സഞ്ചാരികളും കൂടിക്കൊണ്ട് വരുവാണ്. നമുക്കിപ്പോ ഇവിടെ വന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരുന്ന ഒരാൾക്ക് ഒന്ന് താമസിക്കണമെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹോം സ്റ്റേകളുണ്ട്, റിസോർട്ടുകളുണ്ട്. അവരവരുടെ കാശിന്റെ അനുസരിച്ച് ഏത് രീതിയിലുള്ള ഹോം സ്റ്റേകളായാലും റിസോർട്ടുകളായാലും നമുക്കുണ്ട്. പിന്നെ ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. നമുക്ക് വൻ ഒരു വികസനമാണ് ഇപ്പം നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് മൺറോത്തുരുത്തിയാരെ സംബന്ധിച്ചോളം വലിയൊരു വികസനമാണ് ഇപ്പൊ ഇവിടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും. റോഡിന്റെ ആയാലും എല്ലാം മറ്റേത് ഇതണൊക്കെ ആയിരുന്നു. മറ്റേത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തടിപ്പാലങ്ങൾ കയറിയായിരുന്നു ഈ കരയിൽ നിന്ന് അക്കരയിലോട്ട് പോകുന്നത്. ആ സ്ഥലത്താണ് ഇപ്പൊ നമുക്ക് വലിയ വലിയ പാലങ്ങളായി.
1: അന്ന് ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചൊരു 20 വർഷത്തിന് മുൻപ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അധികാനൊക്കെ ഇല്ലാത്ത വളരെ നിശബ്ദമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതില് പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണ്?
0: പ്രകൃതിക്ക് നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രകൃതിക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ മറ്റു സ്ഥലത്തെ അപേക്ഷിച്ച് നമുക്ക് പ്രകൃതിക്ക് നമുക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലല്ല. ഇപ്പോൾ നമ്മൾ ഈ മൺറോത്തുരുത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകളെ നമ്മളിവിടെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കണ്ടൽക്കാടുകളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പല ഈ തോടുകളും കുഴികളും ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി കൊണ്ടാണ് അങ്ങനെ നട്ടു വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളിവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രകൃതിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് തന്നെ കൊണ്ടുവരികയാണ്. നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് കണക്കിൽ വരുന്നുണ്ട്.
1: പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ടൂറിസം പ്രൊമോഷൻ ആണ് ഇവിടെ നടക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി തന്നുള്ള അത് നമുക്ക് നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ള വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് നേരിൽ തന്നെ വന്ന് എല്ലാവരും കാണുക.
1: അപ്പോ ഒട്ടും മടിക്കേണ്ട, വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് ഈ പ്രകൃതി രമണീയമായ തുരുത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഏവർക്കും ഇപ്പൊ തന്നെ തയ്യാറെടുക്കാം. ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മൺറോ തുരുത്ത് വരുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു പേടി തോന്നാറുണ്ട്. ഈ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു വെള്ളം കൂടുതൽ വരുമ്പോഴും നിങ്ങളെല്ലാവരും ഇതിനെ എങ്ങനെ നോക്കിക്കാണും?
0: നമ്മള് വെള്ളം കൂടിക്കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ബോട്ടിങ്ങിന് നമ്മുടെ വള്ളങ്ങൾ പോകുന്നതിനും ആ വെള്ളം കൂടിക്കിടക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ സമയത്തും ആ വള്ളത്തിൽ പോകാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളുടെ ആ വെള്ളം കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് വള്ളത്തിൽ പോകുന്നതിന് നമുക്കിവിടെ അപകടകരമായ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ കൊച്ചു തോടുകളും കൈവഴികളുമായിട്ട് പോകുന്നിടത്ത് നമുക്ക് ഈ വെള്ളം കൂടുന്ന ഒരു സാധാരണയിൽ നിന്നൊരു 1/2 ഇഞ്ചോ അല്ലെ 3/4 ഇഞ്ച് വെള്ളം കൂടിയെന്നും പറഞ്ഞു നമുക്കിവിടെ നമ്മുടെ ഈ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതേ ഇല്ല. അതും ആസ്വദിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഈ ഒരു വിനോദസഞ്ചാര മേഖലയെ നമ്മളെ വെള്ളം കൂടിക്കിടക്കുന്നു എന്നുള്ളത് ഒരു കാരണമേ അല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മൺറോത്തുരുത്തിൽ ഒരു വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഈ വേലിയേറ്റം എന്ന് പറയുന്നത്

0: അതിരാവിലെയാണ്. അതിരാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ചിലപ്പം ഇതിന്റെ ഈ പ്രകൃതിയുടെ ഒരു വേലിയേറ്റം വേലിയിറക്കം ഒരു പ്രതിഭാസമാണ്. അതിനൊരു സമയമുണ്ട്. നമുക്ക് അതിരാവിലെ തുടങ്ങി നമുക്ക് 6 മണി 7 മണിയാകുമ്പോൾ അതൊരു ചിലപ്പം വെള്ളം പെട്ടെന്ന് വരുന്നത് പോലെ തന്നെ അത് ഇറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് വെള്ളം കയറുന്നത് പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റും 15 മിനിറ്റും കൊണ്ട് ആ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അതാണ് വേലിയേറ്റം വേലിയിറക്കം എന്നൊരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ ഒരു കാരണവശാലും ബാധിക്കുന്നതേയില്ല. അതും ആസ്വദിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്.
1: കണ്ടൽക്കാടുകൾ ഇത്രയധികം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാട്ടർ ലെവൽ മാനേജ് ചെയ്തു.
0: തീർച്ചയായിട്ടും കണ്ടൽക്കാടുകളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടിന്റെ വേരുകൾ എന്ന് പറയുന്നത് ഒരു വേര് നമ്മൾ കരയിലോട്ട് ഒരു വേര് കായലിലോട്ടുമാണ്. അപ്പോൾ അത് നമ്മൾ ഈ തീരസംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ കൂടുതലും വെക്കുന്നത്. തീരസംരക്ഷണം കൊണ്ട് നമുക്ക് കാഴ്ചക്കാർക്ക് പ്രകൃതി ആസ്വദിക്കാനും ഉള്ള രണ്ട് ഗുണമാണ് ഈ കണ്ടൽക്കാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകൾ നമ്മളെ ഇവിടെ സംരക്ഷിച്ച് എല്ലാ തരത്തിലും നമ്മളുടെ വരുമാന മാർഗത്തെയും എല്ലാം നിർത്തുന്ന ഒരു ഘടകമാണ് നമ്മളുടെ മൺറോത്തുരുത്തിനെ സംബന്ധിച്ചുള്ള കണ്ടൽക്കാടുകൾ.
2: ജൈവ വൈവിധ്യ സമ്പന്നമായ മൺറോത്തുരുത്ത് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ചെറുവള്ളങ്ങളിലേറി കണ്ടൽക്കാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ഇവിടുത്തുകാരുടെ ജീവിതം മനസ്സിലാക്കി ഇളം കാറ്റേറ്റ് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഈ യാത്ര ഒട്ടും വൈകിപ്പിക്കണ്ട. ദേശഭേദങ്ങളെല്ലാം മറന്ന്, നഗരങ്ങളുടെ തിരക്കുകളെല്ലാം മറന്ന് സന്തോഷവും സമാധാനവും അനുഭവവേദ്യമാകാൻ മൺറോത്തുരുത്തിന്റെ പച്ചപ്പിലേക്ക് ആഴ്ന്നിറങ്ങാം. ഇനി ഒട്ടും വൈകണ്ട.

0: സഞ്ചാരി.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
6: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
5: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
9: 30 കോടി രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെ കാണാൻ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിനു വേണ്ടി സൈനോജ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജിയോ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ജാതകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം R സോമശേഖരൻ.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3-ാം തല ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100-ഓളം സ്റ്റാളുകളുണ്ട്. ഓണത്തിരക്കിൽ പകർച്ചവ്യാധികൾക്കെതിരായ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന നടപടികൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു. ഓണാവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നടയ്ക്കും. അവധിക്ക് ശേഷം ഓഗസ്റ്റ് 31-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. സംസ്ഥാനത്ത് ഓണത്തിന് മുൻപേ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച 3 ജില്ലകളിലും ശനിയാഴ്ച 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇറാൻ അധീന സമുദ്ര ഇടനാഴിയുടെ നിയന്ത്രണം വൈകാതെ യുഎസിന്റെ വരുതിയിലാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനെ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരൻ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തകർത്താണ് മോഹൻ ബഗാന്റെ ഫൈനൽ പ്രവേശനം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: മധു ബാലകൃഷ്ണനും സുജാതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം അമൃതം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം M. ജയചന്ദ്രൻ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
0: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണിത്. രചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
8: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒരു പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും.
7: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
8: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899121459.
9: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
10: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
9: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
11: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
12: എന്താ ചേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
12: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം രൂപ ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
16: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
17: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
18: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനു പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
19: ഇനി ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം ശഹബാസ് അമൻ.

0: ഈ ആർപ്പവില് എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, ഫുട്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഷിയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
2: എന്ന പറയ
4: 90 72 503 503.
5: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
6: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ്
7: അല്ല, മാന തന്നെ.
8: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
9: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
10: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
11: MG ശിവമാർ പാടിയത് ചിത്രം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്. കൈതപ്രത്തിന്റെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. മിൻസാര കനവ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
4: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
3: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
5: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
4: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
7: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
6: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
7: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
8: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: തിരയപ്പൂക്കളിൽ ഇനി റിഥം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണനും കവിതാ സുബ്രഹ്മണ്യനും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
5: ധൂൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ
3: തീർന്നില്ല മോളെ? 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
6: SP ബാലസുബ്രഹ്മണ്യവും സാധന സർഗവും പാടിയത് ചിത്രം തെനാലി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര ഗവൺമെന്റ്. നിശ്ചിത

നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ടപ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. മെറ്റൽ ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. ഇന്നലെ മഹാബലിപുരത്ത് സതേൺ സോൺ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. സഹകരണ മേഖലയിലെ ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഏകദേശം 100 കോടിയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തിയെന്ന് മന്ത്രി എം ലിജു. പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എംപിമാരെയും എംഎൽഎമാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരികടത്തും തടയാൻ എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴി ലഹരികടത്ത് തടയാൻ സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കി. കുമളി ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ ഡിജിറ്റൽ അറസ്റ്റിലൂടെ വിമുക്ത സൈനികന്റെ കയ്യിൽ നിന്നും 15.5 ലക്ഷം തട്ടിയ കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര പോലീസ് എന്ന വ്യാജേന പ്രതികൾ സൈനികനെ ഫോണിൽ ബന്ധപ്പെട്ട് പണം തട്ടുകയായിരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലേക്ക് തിരികെ മാറ്റി. ഉത്കണ്ഠ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹത്തെ ഇസ്ലാമാബാദിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലെ FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാംഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

ഇപ്പോൾ നവമാധുരി. അവിയൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഉണ്ണിമേനോനും പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന നിസാം ഹുസൈൻ, സംഗീതം ശരത്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കും. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഇനി ഉത്തരം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കറും ഇഷാം അബ്ദുൽ വഹാബും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഹരിഹരൻ, സംഗീതം ഇഷാം അബ്ദുൽ വഹാബ്.
1: വീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഫോൺ ഞാൻ പറയാം.
9: എന്നാ പറയാം?
8: 90 70

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: മൃദുല വാര്യരും അരവിന്ദ് ദിലീപ് നായരും പാടിയത്. രചന BK ഹരിനാരായണൻ, സംഗീതം കൈലാസ്, ചിത്രം രാഹുൽ മകൻ കോര.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന മനു മഞ്ജിത്ത്, സംഗീതം അരുൺ മുരളീധരൻ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നവമാധുരിയിൽ ഇനി കേൾക്കാം AOT എന്ന ചിത്രത്തിന് വേണ്ടി നിത്യമാമൻ പാടിയ ഗാനം. രചന അരുൺ ആലാട്ട്, സംഗീതം ജി.വി. പ്രകാശ്.

0: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു.
1: പ്രവേശന പരീക്ഷകൾ ഇന്നത്തെ കാലത്ത് സമസ്ത വിദ്യാഭ്യാസ മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങളാണ് പ്രവേശന പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 4-5 ഉത്തരങ്ങളുണ്ടാകും. അതിൽ ഒരെണ്ണം മാത്രമാകും ശരി. വിദ്യാർത്ഥി ഏറ്റവും ശരിയായ ഉത്തരം തന്നിരിക്കുന്ന ചോയ്സിൽ നിന്ന് കണ്ടെത്തണം, അത് മാർക്ക് ചെയ്യണം. വിവരണാത്മക പരീക്ഷകളിൽ മാർക്കിടുമ്പോൾ വ്യക്തിഗത വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയേറെയാണ്. അതേസമയം മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വസ്തുനിഷ്ഠ പ്രവേശന പരീക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്തി മാർക്ക് ചെയ്യണം. മൂല്യനിർണയം എപ്പോഴും കമ്പ്യൂട്ടർ അധിഷ്ഠിതവുമായിരിക്കും. അതുകൊണ്ട് മാർക്കിൽ വ്യക്തിഗത വ്യതിയാനം ഉണ്ടാകില്ല. അതേസമയം ഉത്തരം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഉത്തരം നൽകാൻ കഴിയില്ല. നന്നായി അറിയാതെ ഒരു ചോദ്യത്തിന് ഉത്തരം മാർക്ക് ചെയ്താൽ നിർദ്ദിഷ്ട വിദ്യാർത്ഥിക്ക് നെഗറ്റീവ് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് മൊത്തം മാർക്കിനെ കുറയ്ക്കും. വിഷയങ്ങൾ വളരെ വിശദമായി വസ്തുനിഷ്ഠമായി പഠിച്ചാൽ മാത്രമേ പ്രവേശന പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങാൻ കഴിയുകയുള്ളൂ. വ്യക്തിഗത പഠനത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് പ്രവേശന പരീക്ഷയിൽ നല്ല സ്കോർ വാങ്ങാൻ പ്രയാസമായിരിക്കും. പ്രവേശന പരീക്ഷയുടെ പരിശീലന ക്ലാസ്സുകളിൽ ചേർന്ന് പരിശീലനം നേടണം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് രാജ്യത്തുടനീളം പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ ഉടലെടുത്തത്. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ ഓരോ വിഷയത്തിലെയും വിവിധ അധ്യായങ്ങളെ കേന്ദ്രീകരിച്ച് തിയറി ക്ലാസ്സും ദിവസവും മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയും ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും പരിശീലന കേന്ദ്രങ്ങളിൽ അവർ പൂർത്തീകരിക്കും. സ്വാഭാവികമായും ഇത്തരത്തിൽ പരിശീലനം നേടുന്ന കുട്ടി നിർദ്ദിഷ്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടും. അങ്ങനെ അവർ നിർദ്ദിഷ്ട പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി അഡ്മിഷൻ നേടും. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം എങ്ങനെയുണ്ടാകുന്നുവെന്ന് നോക്കാം. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ കടുത്ത മത്സരാധിഷ്ഠിത അന്തരീക്ഷമായിരിക്കും നടമാടുന്നത്. ദിവസവും നടത്തുന്ന പരിശീലന പരീക്ഷകളിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ദൈനംദിന മുൻപിൻ സീറ്റുകളിലേക്ക് മാറി മാറി ഇരിക്കേണ്ടി വരും. ഒരു ദിവസം മാർക്ക് കുറഞ്ഞാൽ തൻ്റെ സ്ഥാനം മുൻ സീറ്റിൽ നിന്ന് പിൻ സീറ്റിലേക്ക് മാറ്റപ്പെടും. ഇത് ഓരോ കുട്ടിയിലും മത്സരാധിഷ്ഠിത മനോഭാവവും അന്യസ്പർദ്ധയും ഉത്കണ്ഠയും സൃഷ്ടിക്കും. അങ്ങനെ അവർ പോരുകാളകളെപ്പോലെ പരസ്പരം മത്സരിക്കും. ഇതുതന്നെയാണ് പരിശീലന കേന്ദ്രങ്ങളുടെ ഉദ്ദേശവും. മത്സരത്തിന് ആനുപാതികമായി കുട്ടികളുടെ ഉത്കണ്ഠയും വർദ്ധിക്കും. അങ്ങനെ കടുത്ത മത്സരവും അതിന് ആനുപാതികമായി സൃഷ്ടിക്കപ്പെടുന്ന സംഘർഷം നിറഞ്ഞ അന്തരീക്ഷവുമായിരിക്കും പരിശീലന കേന്ദ്രങ്ങളിൽ നടമാടുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ട്രെയിനിങ് കേന്ദ്രങ്ങളിലെ പരിശീലനം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ മത്സര പരീക്ഷകളിൽ അവർ പിന്നോക്കം പോകും. ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും. പരിശീലന കേന്ദ്രങ്ങളിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന മത്സരാധിഷ്ഠിത അന്തരീക്ഷം എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്നതാണ് മുഖ്യ വിഷയം. അതിന് പരിശീലന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർ തയ്യാറാകണം. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങൾ തമ്മിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുകയുമില്ല. പരമാവധി കുട്ടികളെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടതെല്ലാം അവർ ചെയ്യും. പരിശീലന കേന്ദ്രങ്ങളിലെ ഈ അശാസ്ത്രീയ സമീപനം നിയന്ത്രിക്കുന്നതിന് രാജ്യത്തെ നിയമം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം മത്സരാധിഷ്ഠിത അന്തരീക്ഷവും വർദ്ധിച്ചു വരുന്ന മാനസിക ഉത്കണ്ഠയും താങ്ങാനാവാതെ കുറച്ച് കുട്ടികളിൽ ഉത്കണ്ഠാരോഗവും വിഷാദരോഗവും സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്തപ്പെടും. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാനാകാതെ കുട്ടികൾ ആത്മഹത്യ പ്രവണതയും ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. വീടുകളിൽ മാതാപിതാക്കളുടെ സമീപനവും പ്രധാനമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി സ്കോറുകൾ പരിശീലന കേന്ദ്രങ്ങൾ നേടുന്നില്ലെങ്കിലും അവർക്ക് സ്നേഹവും പരിഗണനയും നൽകി അവരുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പ്രധാന പരീക്ഷയ്ക്ക് നല്ല സ്കോർ നേടിയില്ലെങ്കിലും ജീവിതം അവസാനിക്കുകയില്ല എന്ന സന്ദേശമാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് നൽകേണ്ടത്. നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് വീട്ടിൽ ഇടമുണ്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകണം. പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നതാണ് അടുത്ത വിഷയം. പഠനത്തിന് മൊത്തം ലഭ്യമായ പഠന കാലയളവിനെ 3 റൗണ്ടായി നമുക്ക് തിരിക്കാം. 1-ാം റൗണ്ടിൽ ഗഹനമായ പഠനത്തിൻ്റെ കാലമാണ്. ഓരോ വിഷയങ്ങളിലെയും വ്യത്യസ്ത വിഷയ അധ്യായങ്ങൾ വിശകലനം ചെയ്ത് വസ്തുനിഷ്ഠമായി സ്വയം പഠിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് ആദ്യപടി. മാതൃകാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതാത് പഠിച്ച അധ്യായങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. സമയമില്ല എന്ന കാരണത്താൽ കുട്ടികൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രവൃത്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അത് ശരിയായ രീതിയല്ല. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും 1-ാം റൗണ്ട് പൂർത്തിയാക്കുക. ഒന്നാം റൗണ്ടിൽ പഠിക്കുന്ന ടോപ്പിക്കിന്റെയും വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലും പ്രധാനമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാം റൗണ്ടിൽ പഠിച്ച ടോപ്പിക്കിന്റെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളുടെയും രണ്ടാം റൗണ്ട് നടത്തുക. ഒപ്പം മാതൃകാ ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ക്രോസ് റെഫറൻസ് ചെയ്യുക. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ ആദ്യ റൗണ്ടിൽ സ്വയം തയ്യാറാക്കിയ നോട്ട് ഉപയോഗപ്പെടുത്തി റെഫറൻസ് നടത്തുക. മൂന്നാം റൗണ്ടിൽ രണ്ടാം റൗണ്ടിലെ പ്രവർത്തനം ആവർത്തിക്കുക. ഈ ഘട്ടത്തിൽ തയ്യാറാക്കിയ നോട്ടുകൾ റെഫർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് റെഫർ ചെയ്യണം. അത് പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. ചിലപ്പോൾ നമ്മൾ പിന്നീട് റെഫർ ചെയ്യാനായി മാറ്റിവെച്ച ചോദ്യമാകും പരീക്ഷയ്ക്ക് വരിക. മൂന്നാം റൗണ്ട് പൂർത്തിയാകുന്ന വേളയിൽ സ്വയം തയ്യാറാക്കിയ നോട്ടിനെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളെയും അധികരിച്ച് വളരെ ചെറിയൊരു കുറിപ്പ് ഓരോ വിഷയത്തിനും പ്രത്യേകമായി തയ്യാറാക്കുക. അടുത്തതായി ഫൈനൽ റൗണ്ട് മൂന്നാം റൗണ്ടിൽ തയ്യാറാക്കിയ കുറിപ്പ് ഉപയോഗിച്ച് പരീക്ഷയുടെ തൊട്ടു മുൻപുള്ള ഒരാഴ്ച പുനരാവർത്തനം നടത്തുക. പരീക്ഷയുടെ 3-4 ദിവസങ്ങൾ മുതൽ ഒരാഴ്ച വരെ ഇത്തരത്തിൽ ഫൈനൽ റൗണ്ടിനായി നമ്മൾ ആദ്യ സമയം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്.

0: ഈ അവസാന റൗണ്ടിൽ ചോദ്യങ്ങൾ റെഫർ ചെയ്യേണ്ടതില്ല. ഫൈനൽ റൗണ്ട് കാലത്തിൽ നമ്മൾ സ്വയം തയ്യാറാക്കിയ ചെറുകുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവിടെ നമ്മൾ വിശദീകരിച്ച രീതിയിൽ 1, 2, 3 റൗണ്ടുകൾ വരെ നീളുന്ന വിശദമായ പഠന രീതി ആസൂത്രണം ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കി ആദ്യഘട്ടത്തിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒടുവിൽ ഫൈനൽ റൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ചെറുകുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ റിവിഷൻ നടത്തുക. തീർച്ചയായിട്ടും ഈ രീതിയിൽ ശാസ്ത്രീയമായ പഠന രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കുട്ടികളും അവരെ സഹായിക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മെച്ചപ്പെട്ട പരീക്ഷ സ്കോർ നേടുന്നതിനും സഹായകരമായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി വിശ്രമവും വ്യായാമവും മതിയായ ഉറക്കവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുന്നതിനായി നിജപ്പെടുത്തി വയ്ക്കുക. ഒപ്പം 1 മണിക്കൂർ വിശ്രമത്തിനും വിനോദത്തിനും വ്യായാമത്തിനുമായി മാറ്റിവെക്കുക. ആ സമയം കൂടി പഠിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. മറിച്ച് വിശ്രമവും വ്യായാമവും നമ്മുടെ മനസ്സിന് അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല അത് നമുക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക പിരിമുറക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും. തുടർന്ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. പ്രത്യേകിച്ച് സെക്യൂരിറ്റി റീസൺസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയുടെയും ഭാഗമായി നടത്തുന്ന ഫ്രിസ്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ധരിക്കേണ്ട വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച്, മറ്റ് ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. ആ സമയത്ത് ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് ഒരു വലിയൊരു ആങ്സൈറ്റി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ കാണേണ്ടതാണ്. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ ആദ്യം എന്ന ക്രമത്തിൽ ഉത്തരമെഴുതുക. 2nd round ചിന്തിച്ച് ഉത്തരം എഴുതുന്ന ചോദ്യങ്ങൾ കേന്ദ്രീകരിക്കുക. ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതായിരിക്കും നല്ലത്. ഈ സമീപനം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും. പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയെ കടുത്ത രീതിയിൽ ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്ന രീതി മാതാപിതാക്കൾ വെച്ച് പുലർത്താറുണ്ട്. ഇത് കുട്ടികളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത്തരമൊരു രീതി ഉപേക്ഷിക്കുകയാണ് നല്ലത്. റിസൾട്ട് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കുട്ടിയും മാതാപിതാക്കളും തയ്യാറാവുക. എന്തു വന്നാലും നേരിടാമെന്ന മാനസിക നില നേടിയെടുക്കുക. അതായിരിക്കും കുട്ടിക്കും മാതാപിതാക്കൾക്കും നല്ലത്.
1: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി വിജയേശുദാസും പാർവതി മീനാക്ഷിയും പാടിയത്. രചന വിനായക ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയ്.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246 9719.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ഇനി നമുക്ക് രസികൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ദേവാനന്ദും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പിഎം ആശ പദ്ധതി വഴി ഉപഭോക്താക്കൾക്ക് വിലസ്ഥിരത ഉറപ്പാക്കുന്നതിനോടൊപ്പം കർഷകർക്ക് ന്യായമായ വില കൂടി ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. 2024-25 5,400 കോടി രൂപയായിരുന്ന പദ്ധതി ചെലവ് 2026-27 7,000 കോടിയിലധികമായി ഉയർന്നെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലേക്ക് തിരികെ മാറ്റി. ഉത്കണ്ഠാരോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നെല്ല് വിതരണത്തിന് കേന്ദ്ര താങ്ങുവില വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. കേന്ദ്ര വിഹിതം ലഭിച്ചതോടെ സംസ്ഥാനത്തെ കർഷകർക്ക് നെല്ലുവില മുഴുവനായും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി തിരുവനന്തപുരം.

പുരത്ത് പറഞ്ഞു. 2003 മുത്തങ്ങ സമരത്തിലെ അബ്ദുൾ സലാം വധശ്രമ കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴശിക്ഷയുമാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ഓണം പ്രമാണിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന കർശനമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പണയം വെച്ച 13 പവൻ സ്വർണം തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫിനാൻസ് സ്ഥാപന മാനേജർ എറണാകുളത്ത് അറസ്റ്റിലായി. സെൻട്രൽ പോലീസാണ് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി അനിൽകുമാറിനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പിടികൂടിയത്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി 24 വൈകിട്ട് 5 നട തുറക്കും. 28 വരെയാണ് ഓണം പൂജ. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേമാതര സദസ് നടത്തി. ബിജെപി മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: ഒരു ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം.
1: താങ്ക് യു സോ മച്ച്.
0: തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് ആരംഭിക്കാം.
1: എനിക്ക് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്നതിനടുത്ത് കാച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ അമ്പലക്കുളങ്ങള്, ഒത്തിരി അമ്പലങ്ങളുണ്ട് ആ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ പൂക്കൾ പറിക്കാനായിട്ട് പോവും. ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് പൂക്കളം ഇടുകയും അങ്ങനെ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓരോ ഓർഗനൈസേഷൻസ് ഓരോരോ ജംഗ്ഷനിൽ പൂക്കളമിടും. എന്നിട്ട് ഭയങ്കര പാട്ട് അവിടെ പ്ലേയിങ്ങും. അപ്പൊ അതൊരു ഈ സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും ഇതെല്ലാം കാണാനും ഒക്കെ. പിന്നെ അതുപോലെ കുമ്മാട്ടിക്കളി, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് പോയി. അവിടെ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ വീണ്ടും ശക്തമായിട്ട് വന്നത്. ഓണത്തിന്റേതായ പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓണപരിപാടികൾക്ക് മ്യൂസിക് കൊടുക്കണം. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മിക്കവാറും യാത്രകളായിരിക്കും.
0: ഇനി നമുക്ക് ആവണി പൊന്നൂഞ്ഞാലിലെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
1: എന്റെ പാട്ടുകള് വെച്ച് പറയുമ്പോ കൊറേ പാട്ടുകളുണ്ട് എങ്കിലും രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് മനസ്സില്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പാട്ടുകളാണ്. എസ്പെഷ്യലി ജലോത്സവം എന്ന ചിത്രത്തില് കേരനിരകളാടുന്ന ഒരു ഹരിത ചാരുതീരം, ഈ പാട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഈ പാട്ടിന് കിട്ടിയത് കേരളത്തിന് പുറത്തും. ഇപ്പൊ നമ്മള് പല പ്രോഗ്രാമുകൾക്കായിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ US യൂറോപ്പിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഡാൻസ് ആയിട്ട് അല്ലെങ്കിൽ പാട്ടായിട്ട് ആളുകൾ ഈ പാട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേരനിരകളാടും. ആ പാട്ടിൽ തുടങ്ങിയാലോ?
2: ഓക്കെ.

0: ഈ ഒരു ഗാനത്തിന്റെ പിറവിയെ കുറിച്ച്.
1: ഈ പാട്ട് ബി ആർ പ്രസാദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കമ്പോസിഷനായിട്ട് വന്നിരുന്ന സമയത്ത് സിബി സാർ കഥയെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ അതിനിടയിൽ ഓരോ പാട്ടുകളുടെ സിറ്റുവേഷൻ എല്ലാം പറയുന്നുണ്ട്. എന്റെ അടുത്ത് സിബി സാർ ചോദിച്ചു, അൽഫോൻസ് കുട്ടനാട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടില്ല. അപ്പൊ കുട്ടനാട് കാണാതെ എങ്ങനെയാ നമ്മൾ ഈ സിനിമ ചെയ്യുന്ന? കാര്യം ഇതിനകത്ത് ഓരോ സീനുകളും എസ്പെഷ്യലി താറാവിൻ കൂട്ടം അങ്ങനെ അങ്ങനെ അവിടുത്തെ പ്രത്യേകതകളുണ്ടല്ലോ, അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും ഞാനും പ്രൊഡ്യൂസേഴ്സും പാടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ചെന്നു വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടു, അവരുടെ കുറെ വായ്ത്താരികളും കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനകത്തൊരു വഞ്ചിപ്പാട്ടുണ്ട്, ഇറത്തവും തരികിടത്തവും തക്കിടത്ത താരക പൊടിപൊടി എന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കൊക്കെ ഉള്ള കുറെ എലമെന്റ്സ് ഒക്കെ അങ്ങനെ നമുക്ക് കിട്ടിയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ട് ഇരുന്നു. അതുവരെയുള്ള പാട്ടുകളെല്ലാം ടിപ്പിക്കൽ ഒരു ഓണത്തിന്റെ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെയുള്ള കുറെ ചായയിലാണ് ചെയ്തത്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞു നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് പിടിച്ചാൽ എങ്ങനെയാണ്. ഒരു സജഷൻ എന്റെ ചേട്ടന്റെ അടുത്ത് നിന്ന് വന്നു, നമുക്ക് സരസ്വതി രാഗം സാധാരണ അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ചു അത് ശരിയാണല്ലോ, ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. പാട്ടിന്റെ ട്രെൻഡൊക്കെ പതുക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ നമ്മള് ജലോത്സവത്തിലെ പാട്ടുകളെല്ലാം തന്നെ ആ ഒരു കുറച്ചൊരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സൗണ്ടിങ്ങിൽ കുറച്ച് പുതുത് കൊണ്ട് അങ്ങനെ

0: ഇതിലാ ചെയ്തത്. പാട്ട് നല്ല വൈറലായി, പാട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങ് ഗ്രോ ചെയ്തു, എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക് ഒരു കോമ്പോസിഷനായിട്ട് അത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
1: അതുപോലെ മലയാള സിനിമയിലേക്ക് വലിയൊരു തരംഗമായിട്ടാണല്ലോ അങ്ങ് കടന്നു വന്നത്.
0: വെള്ളിത്തിരയാണ് ശരിക്കും എന്റെ ഒരു ഫസ്റ്റ് ഫിലിമി കോമ്പോസിഷൻ. വെള്ളിത്തിരയിലെ പാട്ടുകൾക്ക് ഭദ്രൻ സാറ് തന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആ വിഷ്വൽ ശരിക്കും വരും സാറ് ആ കഥ പറയുമ്പോഴത്തേക്കും. എനിക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്രൻ സാർ എന്റെ അടുത്ത് പറഞ്ഞിടാ, നീ ഇത്രയും നാള് പല ആൽബംസ് നീ ചെയ്തിട്ടുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ ഇനി ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഏത് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വേണമെങ്കിൽ നിനക്ക് തിങ്ക് ചെയ്യാം. ഞാൻ കഥ പറയുമ്പോഴാണെങ്കിലും അൺലിമിറ്റഡ് ഓപ്ഷൻ ആയിരിക്കണം നിന്റെ മനസ്സിൽ വരേണ്ടത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ. ഉദാഹരണം പറഞ്ഞ കുടമുല്ലക്കടവിൽ സുജാത ചേച്ചി പാടി, നീ മണിമുഖില് പി ജയചന്ദ്രൻ ചിത്ര ചേച്ചി പാടി, ഹൃദയസഖി എന്നുള്ള പാട്ട് ഹരിഹരൻ സാറ് പാടി, അതുപോലെ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവനും ചിത്ര ചേച്ചിയും കൂടി പാടി. എനിക്ക് ഒരു പുതുമുഖ സംഗീത സംവിധായകൻ എന്നുള്ള ഒരു രീതിയിനേക്കാൾ അപ്പുറത്ത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് നല്ല ലാവിഷായിട്ട് എന്നെ പാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അപ്പോ പാട്ട് എഴുതാൻ വന്ന ശിബുചേട്ടൻ ആയിക്കൊള്ളട്ടെ, കൈതപ്പുറം തിരുമേനി ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവില് മാങ്ങ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഡയറക്ടർ സംസാരിക്കുന്നത്, നമുക്കിത് അതിന്റെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയല്ലോ, ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു മാങ്ങയും കടിച്ചു പിടിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ പോലും ഇതിനകത്തൂടെ പാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. അത് ശരിക്കും ഞാനൊരു ഡമ്മി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാത് നീ കൊണ്ടുപോകട, ഞാൻ ചുമ്മാ വെറുതെ ഇതിലിട്ടതാ. നമുക്ക് മാങ്ങ കളയണ്ട, മാങ്ങ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് പച്ചമാങ്ങയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വന്നത്. അതിനകത്തൊരു ചെട്ടിമന്തളം ചവിട്ടി ഒരു ഭാഗമുണ്ട് ഒരു പാട്ടിനകത്ത്, അത് തൃശ്ശൂരത്തെ ഒരു ഫേമസ് സംഭവമാണ്. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ പാട്ടിന്റെ ഇടയ്ക്ക് കയറ്റണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞ ഹൃദയസഖിയും നീ മണിമുകിലാടകൾ എന്നുള്ള പാട്ടും.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: അൽ സമ്മാനം കൊണ്ടോണം.
3: അൽ അമാന 7th anniversary ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
4: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ.
7: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
8: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
7: എന്നാ ഞാനും വരുന്നളിയാ.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് August 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
11: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
12: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
13: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
14: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
13: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
14: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
13: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
14: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
15: ഫോൺ ഞാൻ പറയാം.
13: എന്നാ പറയാം?
15: 90-72-503-503.
16: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
17: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
18: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
19: ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ആവണി പൊന്നുഞ്ഞാൽ തുടരുന്നു.
20: അപ്പച്ചൻ പാട്ടുപാടുന്ന ആളാണ്, തബല വായിക്കും, ഹാർമോണിയം വായിക്കും. പള്ളിയില് ക്വയർ മാസ്റ്റർ ആയിരുന്നു. അപ്പച്ചൻ തന്നെ കമ്പോസ് ചെയ്യും പാട്ടുകള്. KK ജോസഫ് തമ്പി എന്നാണ് പേര്. സബ് എഞ്ചിനീയർ ആയിരുന്നു ലെറ്റ്സെറ്റിംഗ് ബോർഡിൽ. അപ്പോ അപ്പച്ചൻ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കും. ആ കുഞ്ഞിലെ മുതലേ ആ ഒരു പഠനം കിട്ടി കർണാട്ടിക് മ്യൂസിക്കിന്റെ. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചന്റെ ബ്രദർ KK പോൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിരുന്നു. ഔസപ്പച്ചൻ മാഷായിട്ടും ജോൺസൺ മാസ്റ്ററായിട്ടും മോഹൻ സിത്താര ഇവരൊക്കെ കൂടെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. വലിയൊരു മ്യൂസിഷ്യനായിരുന്നു തൃശ്ശൂരത്തെ. അപ്പൊ ഇളയപ്പനാണ് സജസ്റ്റ് ചെയ്ത് നല്ലൊരാളുടെ അടുത്ത് വിട്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മങ്ങാട് കെ നടേശൻ എന്ന് പറഞ്ഞ് തൃശ്ശൂര് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക. അപ്പൊ ഞാൻ ഒരു 4ാം ക്ലാസ് അങ്ങനെ ഉള്ളു. ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ മാഷിന്റെ ശിഷ്യനായിരുന്നു. എന്റെ ഒരു വളർച്ചയുടെ എല്ലാ കാലഘട്ടം അറിയാവുന്ന മാഷാണ് നടേശൻ. മാഷയുടെ ഒരു പഠനത്തിന്റെ പ്രത്യേകത നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും. എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ബാൻഡ് അതുപോലെ വെസ്റ്റേൺ ബാൻഡും അങ്ങനെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോയി. ഒരു 10 വർഷത്തോളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർണാട്ടിക്കിന്റെ ഒരു മൂഡ് വിട്ട് വേറെ ജോണറുകളും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പല മേഖലകളൊക്കെ അങ്ങനെ അന്വേഷിച്ച് കുറെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കർണാട്ടിക്കിന്റെ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു MA ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി കർണാട്ടിക് മ്യൂസിക്കില്. ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ഞാനൊരു മ്യൂസിക് പ്രൊഫഷനായിട്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടില്. അതുകൊണ്ട് തന്നെ ഞാന് മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം മുളയിലെ നുള്ളി കളഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്കിന്ന് MA ചെയ്യണം.
21: അതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു?
20: ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc മാത്തമാറ്റിക്സ്, MCA കഴിഞ്ഞ് ആണ് ദുബായിൽ ജോലിക്ക് പോകുന്നതൊക്കെ. അവിടുന്ന് നാട്ടിൽ വന്ന് സിനിമയിൽ

ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തൃശൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ മറ്റ് ഡിഗ്രി ചെയ്ത ആൾക്കാർക്കും മ്യൂസിക് ചെയ്യാം, എം എ ചെയ്യാം. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ജലജ വർമ്മ ടീച്ചർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റുമോ ക്ലാസ്സിന്? അവിടെ റെഗുലർ ക്ലാസ്സാണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം ടീച്ചറെ എങ്ങനെയെങ്കിലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് എം എ ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഉപകാരമായി. കാര്യം ഞാന് വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാസിക്കൽ കോമ്പോസിഷൻ ചെയ്യാൻ പറ്റി.

0: ഇങ്ങനെ ഒരു പാട്ട് അതിനകത്ത് കമ്പോസ് ചെയ്തു. അപ്പൊ അത് ഫുള്ളി ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടായിരുന്നു, കാപ്പി രാഗം ബേസ് ചെയ്തിട്ട് ചെയ്തത്. അതൊക്കെ ചെയ്യാൻ പറ്റിയത് അത് പഠിച്ചതുകൊണ്ടാണ്. എല്ലാവരും സാധാരണ എന്നെ പറ്റി പറയും അയാള് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളല്ലേ എന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ എന്റെ ബേസ് മുഴുവൻ കർണാട്ടിക്കിലാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയും കുറെയൊക്കെ ഞാൻ എന്റെ കൂടെ, എന്റെ അനിയൻ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റാണ്, അവന് ബി എക്ക് എം എക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ സിത്താർ വായിക്കുന്ന പോൾസൺ എന്നാണ് പേര്. ഇപ്പൊ ഒരുവിധ എല്ലാ കോൺസേർട്ടുകളിലും ഫിലിം സോങ് ഇതിലൊക്കെ പോൾസൺ ആണ് സിത്താർ വായിക്കുന്നത്.
1: വരനെ ആവശ്യമുണ്ട് എന്ന ഈ ഒരു ഫിലിമിലെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു കർണാടിക്കല്ലേ,
0: കർണാടക
1: അത് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കെ നീ

0: ഓരോ പടത്തിന്റെ സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് പ്രചോദിപ്പിക്കുന്ന ഓരോരോ. ഇപ്പം വെള്ളിത്തിരി പോലെയല്ല ജലോത്സവത്തിന് വന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടി പടം ചെയ്തപ്പോ കമൽ സാറിന് നിർബന്ധമായിരുന്നു അതൊരു വെസ്റ്റേൺ സ്റ്റൈല് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, എം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് പാടിയിട്ടാണ് സൈനോരെ വന്നത്. ഈ റീസെന്റ് ചെയ്തൊരു സിനിമയുണ്ട് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്,
1: അതാണ് ഒ ടി ടിയിൽ ഒരുപാട് ഹിറ്റായത്. അതിലെ പാട്ടുകളും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു അല്ലേ.
0: അതൊരു ചാർലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് അതിനകത്ത് ഇവോൾവ് ചെയ്ത് വന്നത്. ഈ കോവിഡ് ഇങ്ങനെ അങ്ങോട്ട് തീരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ സിനിമയുടെ ഒരു ഇത് വരുന്നത്. അപ്പോ ഞാൻ സാധാരണ കമ്പോസ് ചെയ്യുന്ന പോലെയല്ല, ചാർലി വന്ന് എന്റെ മുറിയിൽ വന്നിരിക്കും, ഞാനൊരു ലൈൻ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ അതിന്റെ എൻഡിൽ ഒന്നും മാറ്റം വരുത്താവോ. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാര്യം നമ്മളൊരു സാധനം കൂടി ചെയ്ത് തുടങ്ങണുള്ളൂ. അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അഭിപ്രായം, പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റി. അതിലെ പാട്ടുകൾ എനിക്കിഷ്ടമുള്ള കുറെ പാട്ടുകൾ ഉണ്ട് അതിനകത്ത്.
1: സൈനോരെ കൂടാതെ മറ്റ് ആരൊക്കെ പാടിയത്?
0: ഈ സിനിമയ്ക്കകത്ത് ഞാനും മൃദുലയാണ് പ്രധാനമായിട്ടും പാടിയിരിക്കുന്നത്. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്, ഇവർ രണ്ടുപേരും ഒരു കഫേയിൽ വരുന്ന ഒരു സീനുണ്ട്. ആ കഫേയിൽ വരുമ്പോ ഞാനും സിത്താരയും ഇരുന്ന് പാടുന്നതായിട്ടാണ് സിനിമയില് രംഗം.
1: അങ്ങനെ അഭിനയിക്കൂടി
0: ചെയ്തു.
1: അതായിരുന്നു ആദ്യത്തെ അഭിനയം?
0: അത് അഭിനയം മഞ്ഞു പോലൊരു പെൺകുട്ടിയിലായിരുന്നു. ഞാന് ലാലു ലക്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്ന, അത് ലാലു ലക്സ് അവിടെ പെൺകുട്ടികൾ വന്ന് അവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്, ഞാനിപ്പുറത്ത് ഞങ്ങൾക്കും ഐസ്ക്രീം മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടൊന്ന്.

0: കുറെ നാൾക്ക് ശേഷം ചെയ്ത നല്ല കുറെ പാട്ടുകൾ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയും കൂടിയായിരുന്നു. പക്ഷെ ഒ ടി ടി വഴി കേട്ടിട്ട് മലയാളികളല്ലാത്ത ഒത്തിരി പേര് പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലൈ.

0: നമ്മുടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ആവണി പൂനൂഞ്ഞാൽ തുടരുന്നു.
3: ബിഗ് ബിയില് ഒരു വാക്കും മിണ്ടാതെ ആ പാട്ടില് ഡ്യൂറ്റ് ആയിട്ട് ആണ് ഫസ്റ്റ് പാട്ട്. മൃദുലയുടെ സിത്താരയുടെ ഫസ്റ്റ് പാട്ട് എന്റെ പാട്ടായിരുന്നു, അതിശയ എന്ന് പറഞ്ഞ സിനിമയില്. പിന്നെ ശ്രേയ ഘോഷലിന്റെ ആദ്യത്തെ മലയാളം പാട്ട് വിട പറയുകയാണ്.

സയോഷലിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ആൽബം വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിലൊരു സോങ് ഉണ്ടായിരുന്നു, അത് ശ്രേയ കൊണ്ട് പാടിച്ച നല്ലതായിരിക്കും എന്ന് വെച്ച് ഞാനത് പാടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പുള്ളിക്കാരി ഒരു മലയാളം ക്ലാസ് കുറെ സമയം എടുത്തതിന് ശേഷം പാടാൻ വേണ്ടി കയറുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാടാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ശ്രേയജി ഞാനത് പഞ്ചിൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു, പഞ്ചിനൊന്നും ചെയ്യണ്ട, ഐ വോണ്ട് ടു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ടുഗെദർ അറ്റ് വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മുഴുവൻ വീണ്ടും പാടി. അപ്പൊ അന്നേരം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കും എന്ന്. അങ്ങനെയാണ് ബിഗ് ബി വന്ന സമയത്ത് അമലിനോട് പറഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അവർക്കും സന്തോഷമായി. അങ്ങനെയാണ് ഈ പാട്ട് അതിനകത്തോട്ട് വരുന്നത്.

0: ഈ ജീവിതത്തിനും കരിയറിനും ഇടയ്ക്കുണ്ടായ ചില മറക്കാനാവാത്ത നിമിഷങ്ങളെ കുറിച്ച്, ആ ഒരു അനുഭവങ്ങളിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദന ആവുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫില് ചില സമയത്ത് നമ്മൾ വഴിമുട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ വാതിലുകൾ അടഞ്ഞു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നറിയത്തില്ല. എസ്പെഷ്യലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി ഫ്രീലാൻസ് ഇൻഡിപെൻഡന്റ് ഒരു മ്യൂസിക് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയക്ക് ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ വെച്ച് എന്റെ ഗിറ്റാറ് നല്ല വെയിറ്റുള്ള ഗിറ്റാറായിരുന്നു, തണുപ്പുള്ള സമയമായിരുന്നു. ഞാൻ ഗിറ്റാർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടിന്റെ ഇടയ്ക്ക് ചാടി, പല പ്രാവശ്യം ഇങ്ങനെ ചാടി ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഈ ഗിറ്റാറിന്റെ സ്ട്രാപ്പ് വന്നടിച്ചിട്ട് എന്റെ നെർവ് കംപ്രസ്ഡ് ആയി പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പോണ്ടിലൈറ്റിസ് അഗ്രവൈറ്റ് ചെയ്തിട്ട് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാനൊരു 4 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊജക്ടും ക്യാൻസൽ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്റെ ലൈഫിലൊരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ഡെസ്പെറേറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് കുറെ കൂട്ടുകാരും, ആ സമയത്താണ് എനിക്കൊരു ദൈവവിശ്വാസം, ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വഴി നടത്തുന്നൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറേയും കൂടി ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിന്റെ പുറകിലൊരു നന്മയുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയത് ആ സമയത്ത്. അപ്പൊ നമ്മൾ അവിടെ എന്താ വേണ്ടത് വെച്ചാൽ അവിടെ ട്രസ്റ്റ് ചെയ്യാം, ദൈവന്റെ കൂടെയാണ്, ദൈവം ആ വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത്. ഇത് എന്റെ ഒരു പക്ഷെ എന്റെ റെസ്റ്റിനാകാം, അല്ലെങ്കിൽ എന്റെ ചില കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. അങ്ങനെ ഞാനത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിറാക്കുലസ് സംഭവം ഉണ്ടായത് ആ സമയത്താണ്. എ ആർ റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ അതുവരെ ഞാനൊരു പാട്ടുകാരനായിട്ട് പോലും അങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ലേ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോള് വരിക, അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ എന്നെ കൊണ്ട് പാടിക്കണമെന്ന്. ഏത് പടാണെന്ന് ചോദിച്ചപ്പോൾ വെണ്ണായി താണ്ടി വരുവായി. അങ്ങനെ ചെന്നൈ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു പാട്ട് പടത്തിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് തോന്നാണ് ഒരു പാട്ട് കൂടി കമ്പോസ് ചെയ്യണം, അപ്പോൾ അത് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിറിക്ക് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതുന്നു, ഓൺ ദ സ്പോട്ട് സ്റ്റുഡിയോയിലിരുന്ന് കമ്പോസ് ചെയ്ത് ഞാൻ പാടുന്നു. മലയാളത്തിലാണ് ലിറിക്സ്. അങ്ങനെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്ത് ഈ പാട്ട് പടത്തിന്റെ ഏറ്റവും പ്രോമിനന്റ് പാട്ടായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല പാട്ടുകാരനും കൂടെയായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠം അതാണ്, നമ്മളൊരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തീർന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആ പോക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ പോക്കായിരുന്നു അത്. കാര്യം ഞാൻ റഹ്മാൻ സാറിന്റെ കൂടെ വേൾഡ് മുഴുവൻ ടൂർ ചെയ്തു. മരിയ കാരി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വേൾഡ് ഫേമസ് സിംഗറിന്റെ ട്രെയിനർ കം സ്റ്റേജ് ഡയറക്ടറുടെ കൂടെ ഞാൻ അവിടെ പെർഫോം ചെയ്തു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറയുന്ന വലിയ സിംഗറിന്റെ ഡ്രമ്മറിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഷക്കീറയുടെ പെർക്കഷനിസ്റ്റിന്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഇതൊക്കെ നമ്മളെ സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംഭവമാണ് സംഭവിക്കുന്നതിന് ശേഷം.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: എഴുപത്തിയഞ്ചു വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സംവാരം.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
9: ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ആവണി പൊന്നൂഞ്ഞാൽ തുടർന്ന് കേൾക്കാം.
10: അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകളാണല്ലോ. ഇതിൽ ഏതാണ് അങ്ങേക്ക് കൂടുതൽ ആത്മാവ് നൽകിയിട്ടുള്ളത്?
11: രണ്ടും രണ്ട് രീതിയിലാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലുണ്ടാവും. ഇപ്പൊ ഒന്നുകിൽ ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മൂഡ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റൽ ഒരു ബാക്കിംഗ്. ഇപ്പൊ വിട പറയുകയാണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടല്ല ആദ്യം വന്നത്, എനിക്ക് ഇങ്ങനെ ഗിറ്റാറിന്റെ ഒരു സംഭവം. ഇത് വെച്ചിട്ടാണ് ട്യൂണ് വരുന്നത്. ചിലത് നമുക്ക് വരി നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. യാ, ഓഫ് കോഴ്സ് അതിന്റെ പാട്ടിന്റെ സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ബൗണ്ടഡ് അല്ല. ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു സോങ് ചെയ്ത് കഴിയുമ്പോൾ

0: ആ സോങ് അനുസരിച്ചിട്ടാണ് അവർ വിഷ്വൽ ക്രമീകരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയല്ല, ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നു, ഡയലോഗ് ഉണ്ട്, ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് ആർ ദർ. മ്യൂസിക് എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഇമോഷനെ എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സട്ടിലായിട്ട് ആളുകൾ പോലും അറിയാൻ പാടില്ല അതിനെങ്ങനെ മ്യൂസിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചലനം, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പേസിംഗ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മ്യൂസിക് നമ്മള്. അപ്പം രണ്ടിന് രണ്ട് രീതിയിലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സാധനം, വെള്ളിത്തിരയും എന്റെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആയത്തൊരു ഇതാണ്. പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, അതിശയൻ ഉണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ്. സുന്ദരി ഗാർഡൻസ് സിനിമ കണ്ടിട്ടാണ് വി കെ പ്രകാശ് സാർ എന്നെ വിളിക്കുന്നത്. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞങ്ങൾ ചെയ്തായിരുന്നു. ഈവൻ വരണാശുണ്ടാണെങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അതിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം അവിടെ മ്യൂസിക് ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇന്റർലീവ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ആ മ്യൂസിക്കിനോട് ചേർന്ന് തന്നെയാണ്. കുട്ടിക്കുറുമ്പ ഒരു അമ്മ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു സംഭവത്തിലേക്ക് കയറി പോവുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് തനിയെ എന്നുള്ളതല്ലേ കാണുന്നത്, ഓവറോൾ അതിന്റെ ഒരു സൗണ്ട്, അതിന്റെ ഡയലോഗ്, ഇതെല്ലാം കൂടി ഒരു മെറ്റീരിയലായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടിന്റെ അപ്ലിക്കേഷൻ ഈസ് ഡിഫറെന്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പാട്ടിനെ വെച്ച് പ്ലേ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറെ കാര്യങ്ങൾ. അതൊരു തീമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ ചാലഞ്ചസ് നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ.
1: ഇനിയൊരു ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനം,
0: മറ്റൊരു പാട്ട് പിഗ്ബിയിലത്തെ മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് പറഞ്ഞിട്ട്.

ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, അത് കേരനിരകളാടുന്നു എന്ന് പറഞ്ഞ സോങ്ങിന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പല അവാർഡുകളും ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് കിട്ടിയ ഒരു അവാർഡിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലുള്ള ഊട്ടാ ഫിലിം ഫെസ്റ്റിവലില് ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ പടത്തിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ ഓസ്കാറിന് വേണ്ടിയിട്ട് നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ സെലക്ഷനിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 160 ഫിലിംസിന്റെ ഉള്ളിൽ നമ്മുടെ സിനിമയും അതുപോലെ തന്നെ പാട്ടുകളും അതിനകത്തോട്ട് വന്നു. വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുക. കാര്യം അവിടുത്തെ ന്യൂസ് പേപ്പറിൽ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് വന്ന കൂട്ടത്തില് എന്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ട് ഡെഫിനറ്റ്ലി ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: അതോടൊപ്പം കുടുംബത്തെ കുറിച്ച്.
1: കുടുംബം എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാന്, എന്റെ ഭാര്യ രജനി, മൂത്ത ആള് ജോസഫ്, മോള് മരിയ. ജോസഫ് ഞങ്ങള് ജോക്കട്ടെന്ന് വിളിക്കും. മോൻ എന്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, ചിങ്കാരിയാ പൂങ്കുയിലും ചങ്ങാതിയാ മുയലും എന്ന് പറഞ്ഞ് നമ്മളുടെ ലോനപ്പന്റെ മാമുദീസ എന്ന് പറഞ്ഞ സിനിമയില് കുഞ്ഞു വോയിസായിട്ട് അവൻ പാടി. പിന്നെ അതിനുശേഷം വേറെ മൂന്ന് സിനിമകളിൽ അവൻ പാടിയിട്ടുണ്ട്, സോങ്സ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആക്ച്വലി അവൻ കമ്പോസിംഗ് ഒക്കെ ഉണ്ട്. അവനിപ്പം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ അവൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, പാട്ടും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. ഇവൻ അതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യു എസിലേക്ക് പോയിരിക്കുന്നത്. അവൻ എൽഎയിലാണ്, കാലിഫോർണിയയില്. മോള് പ്ലസ് ടു കഴിഞ്ഞു, അവള് മ്യൂസിക്കും ഡാൻസും ഉണ്ട് അവൾക്ക്. പിന്നെ ഇപ്പൊ ഈ റീസെന്റ്ലി ഒരു ഇവന്റ് ഞങ്ങള് ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമായിട്ട് മാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും പരസ്പരം എന്താ പറയാ, നമ്മൾ ഓണത്തിന്റെ സമയത്താണുള്ള ആൾക്കാർ വന്ന് കാണുന്നതും ഒക്കെ. അപ്പോ ആ റിലേഷൻഷിപ്സിന് ഒരു ഊഷ്മളത ഉണ്ടാവണം. എല്ലാവരും പരസ്പരം ഐ ബിലോങ് ടു യു അല്ലെങ്കിൽ യു ബിലോങ് ടു മീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് പ്രായമായവർ വരെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു സമയമാണ് ഓണത്തിന്റെ സമയം. അപ്പോ ഒരു നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രാഥമികതല ജുഡീഷ്യൽ സർവീസ് പരീക്ഷകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നിയമബിരുദധാരികൾക്ക് നിർബന്ധമാക്കിയിരുന്ന 3 വർഷത്തെ അഭിഭാഷക വൃത്തി പരിചയം 1 വർഷമായി കുറച്ച വിധിയിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി. അഭിഭാഷക വൃത്തി പരിചയം യോഗ്യതാ മാനദണ്ഡമല്ലതാണ് പുതിയ ഭേദഗതി. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി സെക്രട്ടേറിയറ്റിലെ പ്രത്യേക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഓണത്തിരക്കിൽ പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഓണത്തിരക്കിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ മറ്റന്നാൾ 2 ട്രെയിനുകൾ അധിക സർവീസ് നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 8 അധിക ട്രിപ്പുകളാകും ഉണ്ടാകുക. കോഴിക്കോട് കമ്മത്ത് ലൈനിലെ സ്വർണ്ണ തട്ടിപ്പ് കേസ് SIT അന്വേഷിച്ച് പ്രതിയെ പിടികൂടണമെന്ന് കമ്മത്ത് ലൈൻ ഗോൾഡ് ആന്റ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. പ്രതിഷേധ സൂചകമായി നാളെ ഉച്ചവരെ അസോസിയേഷൻ കടകളടച്ച് ഹർത്താൽ ആചരിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാഴ്സൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോസ്കോഡിന്റെ സഹായത്തോടെ പരിശോധനകളും നടത്തുന്നുണ്ട്. US അലാസ്കയിൽ ചാർട്ടർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. കേപ് ന്യൂൻഹാം എയർപോർട്ടിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിമാനം തകർന്നു വീണതെന്ന് US സൈന്യം അറിയിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് പവന് 117,680 രൂപയായി. ഗ്രാമിന് 110 രൂപയും വർദ്ധിച്ചു. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: എന്റെ പേര് വൈശാഖിയാണ്.
1: സ്ഥലം?
2: മൂന്നാമുട.
1: എന്ത് ചെയ്യാണ് ഇപ്പോ?
2: ഞാൻ ഇപ്പോ സെക്കൻഡ് ഇയർ ആണ്, എം ജി കോളേജ്.
1: ഏത് വിഷയമാണ്?
2: സോഷ്യോളജി.
1: അപ്പൊ സോഷ്യോളജി ഒക്കെ പഠിച്ച് അങ്ങനെ പോവാണ്.
2: അതെ.
1: ഒരു ഓണക്കാലം കൂടി പരവായല്ലേ?
2: അതെ.
1: അപ്പോ എന്തൊക്കെയാണ് ഓണ വിശേഷങ്ങളൊക്കെ?
2: ഓണം സെലിബ്രേഷൻ ഒക്കെ കൊള്ളാം.
1: ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണ്?
2: അത്തവും സദ്യയും.
1: വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷം അതോ?
2: വീട്ടിൽ തന്നെയാണ് സദ്യയൊക്കെ വെക്കുന്നു, വീട്ടിലെ ആഘോഷം.
1: അടുത്ത് ക്ലബൊക്കെ ഉണ്ടോ? നിങ്ങളപ്പോ ഓണക്കളികളും അതൊക്കെ എങ്ങനെയാണ്?
2: അങ്ങനെയൊന്നുമില്ല, വീട്ടിലെല്ലാം ഒതുങ്ങി തീരുന്ന വീട്ടിലാ.
1: കുടുംബക്കാരൊക്കെ വന്ന് ഒത്തുചേരലൊക്കെ ഉണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല, ഞാൻ അമ്മ അച്ഛൻ അമ്മൂമ്മ അത്രേന.
1: നമ്മളങ്ങ് അടിച്ചു പൊളിക്കും. കുറച്ച് സദ്യയൊക്കെ വെച്ച്.
2: അതെ അതെ.
1: ഓണക്കാലത്ത് സിനിമകളെ കാണാം?
2: തിയേറ്ററിൽ അങ്ങനെ പോവാറില്ല, പക്ഷെ വീട്ടിലിരുന്ന് എല്ലാരുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണും.
1: ടി വിയില് സിനിമകളൊക്കെ വരുമ്പോ അല്ലേ?
2: ആ അതെ.
1: പാടുന്ന ആളാണോ?
2: അല്ല.
1: രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയല്ലോ, ഒരു ഓണപ്പാട്ട് നോക്കിയാലോ?
2: അറിഞ്ഞൂടാ.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
2: ഓ.
1: ഇനി സോഷ്യോളജി ഒക്കെ പഠിച്ചിട്ട് ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
2: സോഷ്യോളജി കഴിഞ്ഞ് അതിന്റെ പി ജിയും കൂടെ എടുക്കണം, പിന്നെ അതിന് എം എസ് ഡബ്ല്യു കംപ്ലീറ്റ് ആക്കണം. അതിന് കുറെ ജോലിയുണ്ട്. എം എസ് ഡബ്ല്യു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് കയറാം, തെറാപ്പി അങ്ങനെ കുറെ ഉണ്ട്.
1: സോഷ്യൽ വർക്കിലോട്ടാണ് ഒരു ഫോക്കസ് പോകുന്നത് അല്ലേ?
2: അതെ അതെ.
1: അപ്പൊ എന്തായാലും ഈ കോഴ്സ് കഴിഞ്ഞ് സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ.
2: താങ്ക് യു.
1: വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? വരയോ എഴുത്തോ?
2: പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തില്ല. അപ്പൊ അതിനുശേഷം പിന്നെ പോയിട്ടില്ല ഡാൻസിന്.
1: അപ്പൊ ഇനി തുടങ്ങാം. കോളേജിൽ നിങ്ങൾ എല്ലാം ചേർന്ന് കളിക്കൂലേ?
2: കളിക്കും.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് മോഹൻലാലിന്റെ തകില് പുകില് സോങ്, അത് ഭയങ്കര ഇഷ്ടമാണ്.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ? രാവണ പ്രഭു.
2: ഓ,
1: എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
2: കുറെ വട്ടം കണ്ടിട്ടുണ്ട്.
1: നല്ലൊരു ഓണം ആയിരിക്കട്ടെ. ഓണാശംസകൾ.
2: താങ്ക് യു.
3: േ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടേ

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: സ്നേഹ.
0: എല്ലാരോടും നല്ല സ്നേഹമാണോ?
1: കുഴപ്പമില്ല.
0: അപ്പോ സ്ഥലം?
1: നെടുമങ്ങാട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്.
0: ഏത് കോഴ്സ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നതാണ്?
1: ഞാൻ മാർവേനസ് കോളേജിൽ നിന്ന് BSc മാത്സ് ആണ് ചെയ്തത്.
0: PGക്കൊന്നും പോയില്ല?
1: PGക്കൊന്നും പോയില്ല, തൽക്കാലം നോക്കുന്നില്ല.
0: എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം അല്ലേ?
1: അതെ.
0: ഒരു ഓണക്കാലം കൂടി വരവായല്ലേ?
1: എന്തൊക്കെയാണ്
0: ഓണ വിശേഷങ്ങളൊക്കെ?
1: ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, വീട്ടിൽ തന്നെ കാണും.
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണം ഓർമ്മ പങ്കുവയ്ക്കാമോ ശ്രോതാക്കളുമായി?
1: മെമ്മറബിൾ ഓണം എന്ന് പറയുമ്പോൾ അത് സ്കൂളിലെ ഓണമാണ്. ഞാൻ പഠിച്ചത് ഒരു സെൻട്രൽ സ്കൂളിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഓണത്തിന് കളർ ഡ്രസ്സ് കാര്യമൊന്നും ഇല്ല, യൂണിഫോം തന്നെയാണ്. പക്ഷേ അവരുമായിട്ടുള്ള ഒരു ഓണം അതെന്നും മനസ്സിൽ തന്നെ നിൽക്കും. അത്ര വലിയ ആഘോഷങ്ങളോ അങ്ങനെ പ്രത്യേകതകളോ ഒത്തിരി ഇല്ല. പക്ഷെ എന്നാൽ അതൊന്നും ഉണ്ടായിരുന്ന ടീച്ചേഴ്സും ഫ്രണ്ട്സും ആയിട്ടുള്ള ഒത്തുള്ള കുറച്ച് മെമ്മറീസ് ഉണ്ട്.
0: അവരോടൊപ്പം ഓണം ആഘോഷിച്ച നല്ല ഓർമ്മകൾ മനസ്സിലുണ്ട് അല്ലേ?
1: അതെ.
0: ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ല ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ആയിരിക്കും അല്ലേ?
1: അതെ. വേറെ റെസ്പോൺസിബിലിറ്റീസോ വേറെ ഫിയറിംഗ് ഫാക്ടേഴ്സ് ഒന്നും അങ്ങനെ ഇല്ല, ലൈവ്ലി മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ.
0: കോച്ചിംഗ് ഒക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും ഇപ്പോൾ സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാണോ അതോ സ്വന്തമായിട്ട് ഫ്രണ്ട്സ് എല്ലാം ചേർന്നാണോ?
1: ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിന് പോകാറുണ്ട്, പിന്നെ ഇടയ്ക്ക് വീട്ടിലിരുന്നും പഠിക്കാറുണ്ട്. ഞാൻ സെൽഫ് ബേസ്ഡ് ആണ് മോസ്റ്റ്ലി.
0: പാടുന്നയാളാണോ?
1: അല്ലല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട, കുഴപ്പമില്ല, ഞാൻ പാടാറില്ല.
0: ഡാൻസോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എഴുതാറുണ്ട് വല്ലപ്പോഴും ഒക്കെ.
0: എന്താണ് ഇപ്പോ കവിതകളാണോ കഥയാണോ?
1: മോസ്റ്റ്ലി പോയട്രീസ് ആണ്, ഇംഗ്ലീഷിലാണ് എഴുതാറ്.
0: ഇംഗ്ലീഷിൽ ഇപ്പോ കവിത എഴുതാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു?
1: പ്രചോദനം വേറൊന്നുമല്ല, മലയാളം അറിയത്തില്ല എഴുതാൻ, അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നു.
0: കുഞ്ഞിലെ ഇപ്പോ വേറെ എവിടെയെങ്കിലും ആയിരുന്നു?
1: പഠിച്ചത് സെൻട്രൽ സ്കൂളിലാണ്, KV പഠിച്ചത്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മലയാളം ഇല്ലായിരുന്നു. ഒരു പോയട്രി എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ലാംഗ്വേജ് സ്റ്റൈലും വേർഡിംഗ് ഒക്കെ ഉണ്ട്, എനിക്കത് മലയാളത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇംഗ്ലീഷിലോട്ട് മാറിയത്.
0: അത് നമുക്കൊരു ഗുണമായല്ലേ. ഏതെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
1: പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഞാൻ ലൈക്ക് എഴുതി വെക്കാറേ ഉള്ളൂ, അങ്ങനെ എങ്ങും പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. എന്റേതായ സോഷ്യൽ മീഡിയാസിൽ വെച്ചേക്കോ അല്ലെങ്കിൽ കയ്യിൽ എഴുതി വെച്ചേക്കോ അങ്ങനെയുള്ളു.
0: അപ്പൊ ഇനി പബ്ലിഷ് ചെയ്യണം
1: നോക്കാം.
0: ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ അറിയൂ സ്നേഹ കവിതയൊക്കെ എഴുതും എന്നൊക്കെ ആളുകൾ ഇങ്ങനെ. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ.
0: എന്തായാലും നല്ലൊരു ഓണക്കാലം ആയിരിക്കട്ടെ. ഓണാശംസ.
1: താങ്ക് യു.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
9: അനഹ എന്റെ പേര്. കാട്ടാക്കട.
8: കാട്ടാക്കട എവിടെ നീ?
9: കാട്ടാക്കടയിൽ തൂങ്ങാൻ പറയിട്ട് വരും. ആ ഡയലോഗ് വൈറലായിരുന്നു. അതിനുശേഷം കാട്ടാക്കട കുറച്ചുകൂടെ ഫേമസ് ആയി.
8: എന്ത് ചെയ്യാനിപ്പോ?
9: ഞാൻ വുമൻസ് കോളേജില് BA എക്കണോമിക്സ് 2nd വർഷം പഠിക്കുകയാണ്.

0: എക്കണോമിക്സ് ഒക്കെ പഠിച്ചു വന്നപ്പോ
1: ആദ്യം എടുത്തപ്പോഴുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും അല്ല, ആദ്യം എടുത്തപ്പോ വിചാരിച്ചു ഞാൻ എന്തോ വലുത് ചെയ്യുമെന്ന്.
0: ശരിയാക്കി തരാൻ.
1: അതെ, ഓരോ സെമ്മ കഴിഞ്ഞ് വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കണമല്ലോ എടുത്തതല്ലേ, അതുകൊണ്ട് ശ്രമിക്കുന്നു, കിട്ടുമെന്ന് വിശ്വസിക്കുന്നു.
0: തീർച്ചയായും കിട്ടും, എന്തായാലും നമ്മൾ എക്കണോമിക്സ് എടുത്തു.
1: അതെ അതെ,
0: ഇനി ഒന്ന് നോക്കി കണ്ണും കൂട്ടി അങ്ങ് പഠിച്ചു വന്നു.
1: അതെ അതെ, അതാണ് എന്റെ ഒരു പ്രതീക്ഷ.
0: കാരണം എക്കണോമിക്സ് ഒക്കെ പഠിച്ച് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സ് ആണ് അല്ലേ.
1: അതെ അതെ, ഇതിനോടൊപ്പം തന്നെ പി എസ് സി പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് അടുത്തൊരു നമ്മുടെ എൽ ഡി സി വരല്ലേ 2021. അപ്പൊ എനിക്ക് അത് കിട്ടുകയാണെങ്കിൽ ഡിഗ്രി നിർത്തും. നമുക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട.
0: നമുക്കൊരു ഡിഗ്രി ഈ കാലത്ത് എന്തായാലും വേണം
1: വേണം വേണം.
0: ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഇക്കാലത്ത് നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഒക്കെയാണ്. അപ്പൊ ഗ്രാജുവേഷൻ എന്തായാലും വേണം. അപ്പൊ അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം.
1: കംപ്ലീറ്റ് ചെയ്യണം.
0: അപ്പൊ അതിന്റെ കൂടെ പി എസ് സി നല്ലതാണ്. പി എസ് സി പഠനം നടക്കട്ടെ.
1: അതെ അതെ,
0: കാരണം ഇപ്പോ നല്ല കോമ്പറ്റീഷൻ ആണ്. നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടാലും ഒരു ജോലി കിട്ടും അല്ലേ.
1: ജോലി കിട്ടും. അതെ.
0: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
1: കോളേജ് കൊള്ളാം, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ കിട്ടുമെന്ന്. ഒത്തിരി ഇഷ്ടമായി.
0: കോളേജിൽ എന്തൊക്കെയാണ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുള്ളത്?
1: നടക്കാറുണ്ട്, ഒരുപാട് നടക്കാറുണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ്. ഞാൻ അതിന് പങ്കെടുക്കാറില്ല. ആ സമയത്ത് അമ്മ ക്ലാസ് നമുക്ക് കാണൂല. ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും
0: മ്യൂസിയത്തോ
1: എവിടെയെങ്കിലും പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്.
0: അതില് നമ്മൾ പങ്കെടുക്കണം.
1: അതെ അതെ.
0: ഓണക്കാലം ഇങ്ങനെ എത്തി അല്ലേ.
1: അതെ.
0: ഈ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നാണ് ഒരു ആഗ്രഹം.
1: ഈ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ ആഘോഷങ്ങളൊന്നും ഇല്ല. ഞാനും അമ്മയും വലിയമ്മയും വലിയച്ഛനും അങ്ങനെ ഒരു കുഞ്ഞു കുടുംബമാണ്. അതിനനുസരിച്ച് അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് ഓണം ഞങ്ങൾക്കില്ല, ചുരുക്കം പറഞ്ഞ.
0: എന്നാലും വീട്ടിലെല്ലാവരും ചേർന്ന ഒരു സന്തോഷകരമായ ഓണം.
1: നമുക്ക് പറ്റുന്നത് പോലെ എല്ലാവരും ചേർന്നിട്ടൊരു ചെറിയൊരു ഓണം.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: മൂന്നാം പക്കത്തിലെ ഉണരുമീ ഗാനം.
0: എന്തായാലും നല്ലൊരു ഓണമായിരിക്കട്ടെ ഓണാശംസകൾ.

0: നമസ്കാരം, പേരെന്താ?
1: എന്റെ പേര് റാം, ട്രിവാൻഡ്രം തന്നെ.
0: എന്തു ചെയ്യാണ് ഇപ്പോ?
1: ഞാൻ ഇപ്പം കോളേജെല്ലാം കഴിഞ്ഞു ജോലി ചെയ്തോണ്ടിരിക്കുക. ഒരു സെൽഫ് ഇതായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ എൻട്രൻസ് കോച്ചിങ്ങും ട്യൂഷൻസും മ്യൂസിക് ക്ലാസ്സും എല്ലാം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
0: എങ്ങനെ ഉണ്ട് ഇപ്പോ? എങ്ങനെ പോകുന്നു?
1: ആ, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇപ്പം പിന്നെ ഈ ഓണം ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും നൈസായിട്ട് പോകുന്നു.
0: അപ്പോ അവിടെ ഓണം അവധിയൊക്കെ കൊടുത്തോ?
1: ഇല്ലില്ല, ആയില്ല, ഓണാവതാകുന്നേ ഉള്ളു.
0: എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ?
1: ഓണം മൂടിലുള്ള എല്ലാ പരിപാടിയും ഉണ്ട്, ഗെയിംസും മേളവും എല്ലാം ഉണ്ട്.
0: ഓണം സദ്യയൊക്കെ ഉണ്ടോ?
1: ഓണം സദ്യ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു.
0: അപ്പോ എത്ര സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ?
1: അവിടെ അറൗണ്ട് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് 20 അടുത്തുണ്ട്, പിന്നെ അല്ലാതെ ഓൺലൈൻ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്.
0: ഇനി ഭാവിയിൽ ഇതുമായിട്ട് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അല്ല, അത് ഭാവിയിൽ വേറെ കുറച്ച് പ്ലാൻസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ എക്സിക്യൂട്ട് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുക, അതങ്ങനെ നടക്കുമെന്നൊരു ഹോപ്പിൽ. ഇങ്ങനെ ഇന്ത്യയിൽ എവിടെ ആയാലും കുഴപ്പമില്ല, എസ്പെഷ്യലി ഞാൻ പ്രിഫർ ചെയ്യുന്ന സൗത്ത് ഇന്ത്യ തന്നെ.
0: ഇന്നിവിടെ ഇങ്ങനെ മ്യൂസിയത്തിൽ കറങ്ങാൻ ഇറങ്ങിയതാണോ?
1: ആ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫായിട്ട് ഇങ്ങനെ വന്നതാ. അവിടെ ഒരു വെക്കേഷനും ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ചിത്രയുടെ സോങ്.
0: എന്തായാലും നല്ലൊരു ഓണക്കാലം ആയിരിക്കട്ടെ.
1: അതെ, എല്ലാവർക്കും ഹാപ്പി ഓണം.
0: ഓണാശംസകൾ.
1: താങ്ക് യു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഞാൻ കോടീശ്വരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
1: മൈജിയിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
8: ഇനി ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കലണ്ടർ എന്ന ചിത്രത്തിലെ ഗാനം.

പൂക്കളും പൂത്തുമ്പികളും ഓണത്തിന്റെ വരവറിയിച്ച് വർണ്ണസുന്ദരമായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ സന്ദേശങ്ങളിലൂടെ സ്നേഹത്തിന്റെ പൂക്കളമൊരുക്കി സന്തോഷത്തിന്റെ പൂത്തുമ്പികൾ പറന്നെത്തുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ആദ്യം നമുക്കൊരു കത്ത് നോക്കാം.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ സുരേന്ദ്രബാബു. എൻ്റെ മകൻ ഡോൺ ബാബുവിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. മകൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. മകൻ ചെറിയ കലാകാരനാണ്, പാട്ടുപാടുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം, പാട്ട് പാടുന്ന വ്യക്തിയെക്കൊണ്ട് നമുക്ക് പാടിച്ചു നോക്കാം. ഹലോ ഡോൺ അല്ലേ?
1: അതെ അതെ.
0: ഡോൺ തിരക്കാണോ? ഡോൺ
1: അല്ലല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഡോൺ തിരക്കല്ല എങ്കിൽ മലരെ മൗനമ എന്ന പാട്ട് പാടിത്തരുമോ?
1: ഇതാരാ വിളിക്കുന്നേ?
0: നിങ്ങൾ പാടിത്തരുമോ ഇല്ലേ?
1: ഞാൻ പാട്ട് പാടുന്നെങ്ങനെ അറിയണേ?
0: നിങ്ങൾ പാടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടല്ലേ വിളിച്ച് പാടിത്തരുമെന്ന് ചോദിച്ചത്. നിങ്ങൾ എന്തൊരു ജാടയാണ്!
1: ഞാൻ ഇതാരാ വിളിക്കുന്ന?
0: ഒഴിവെന്നും പറയണ്ട, പാട്ട് പാടാൻ പറ്റൂ ഇല്ലേ? മലരെ മൗനമ.
1: ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഞാൻ
0: ശരി,
1: ഇത് ആരാ വിളിക്കുന്നത്? ഇത്
0: അതൊക്കെ പറയാം, എന്തായാലും പാടാൻ വേണ്ടിട്ട് പുറത്തോട്ടിറങ്ങില്ല. അത് ആദ്യം നടക്കട്ടെ.
1: സൗണ്ട് ഇച്ചിരി ക്രാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ.
0: അതൊക്കെ കുഴപ്പമൊന്നുമില്ല.
1: പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്ന് വന്നതോ, നീതി ജീവനെ പാർത്ത് പോത് വന്നതോ, ഏതോ സുഖം ഉള്ളൂരുതേ, ഏതോ മനം തല്ലാരുതേ, ഏതോ സുഖം ഉള്ളൂ.

0: മലരി മൗനമാ മൗന നീ വേദമാ. ലൈനൊക്കെ ഒത്തിരി ഞാൻ കൊറേ ആയിട്ട് പാടിയിട്ട്. ആരാ വിളിക്കുന്നേ?
1: ആരൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്? വിളിച്ചാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പാട്ട് പാടിയെത്തരവും ചോദിക്കാൻ ആരൊക്കെയുണ്ട്?
0: നല്ല സൗണ്ട് മൊഡ്യൂൾ, ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാം പഴയ ഒത്തിരി സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ വല്ലോ
1: സ്റ്റുഡിയോ എന്നൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കും.
0: അല്ല, അങ്ങനെ പറഞ്ഞ ആൾക്ക് നല്ല സൗണ്ട് ഉണ്ട് എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞ.
1: എന്നാണ് ഈ ശബ്ദത്തിൽ നമുക്കൊരു ഒറിജിനൽ പാട്ട് കേൾക്കാൻ പറ്റുക?
0: പാടാം
1: പാടാം. ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വൈകിയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: ഓ, താങ്ക് യു, താങ്ക് യു.
1: ഓഗസ്റ്റ് 2-ന് എന്തായിരുന്നു ആഘോഷം?
0: പിറന്നാളായിരുന്നു.
1: അതുകൊണ്ടല്ലേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ പിറന്നാളിനാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെയോ?
0: അതെ അതെ, തീർച്ചയായും പിറന്നാളാണ്.
1: ലോ കോളേജിലെ ജീവിതം എങ്ങനെ പോകുന്നു? കോഴ്സ് കഴിയാറായോ?
0: ഇത് ആരാ വിളിക്കുന്നത്?
1: ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിനെല്ലാം ഒരേ ചോദ്യം തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും?
0: നന്നായിട്ട് പോകണം, നന്നായിട്ട് പോകണം.
1: ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാനാണോ, അതോ കൂടുതൽ തുടർന്ന് പഠനമാണോ, അതോ എന്താണ് ഉദ്ദേശം? അതോ ഉദ്ദേശം ഒന്നും ആയില്ലേ?
0: എൻറോൾ ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പിന്നെ വേറെ എക്സാം ഒക്കെ എഴുതിയേക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ.
1: ഇതിന്റെ കൂടെ പാട്ടും കൂടെ കൊണ്ടുപോകണം അല്ലേ?
0: അതെ അതെ, സംഗീതം കാര്യമായിട്ട് നോക്കണം.
1: ഈ അച്ഛന് ഡോൺ മലരെ മൗനമാ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ?
0: ആ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ പാട്ട് എല്ലാവർക്കും ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: അദ്ദേഹമാണ് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് കത്തെഴുതിയിട്ട് മോനെ കൊണ്ട് മലരെ മൗനമാ പാട്ട് പാടിക്കണം എന്ന് കത്തെഴുതി.
0: ഓ, ശരി ശരി. ആകാശ വിളിക്കുന്ന ആളുടെ സൗണ്ട് കേട്ടപ്പോ എന്തോ സംതിങ് സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആളാന്ന് എനിക്ക് തോന്നി.
1: ഇവിടെ എന്തോ കുഴപ്പക്കാരനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി.
0: എന്തോ കലയായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലായി.
1: സൗത്തിലെ ഏറ്റവും കൂടുതൽ തവണ കവർ വേർഷൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഈ മലരെ മൗനമ? അതിന്റെ കോമ്പോസിഷൻ വൈസ് ആയാലും അതിന്റെ വരികൾ, വൈരമുത്തുവിന്റെ വരികളായാലും അതിന്റെ എക്സ്പ്രഷൻ കിങ് ആൻഡ് ക്യൂൻ ആയിട്ടുള്ള SPB ജാനകിയും കൊടുത്തിരിക്കുന്ന വളരെ ന്യൂവാൻസസ് ഒക്കെ ആയാലും ഇങ്ങനെ വളരെ വളരെ പ്രത്യേകതകൾ കൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്ന് മൂളാൻ തോന്നുന്ന കൊതിപ്പിക്കുന്ന ഒരു പാട്ടല്ലേ?
0: ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്.
1: അതെ അതെ അതെ. അതിന് വരികളും വളരെ മനോഹരമായിട്ടുള്ള വരികളല്ലേ?
0: ശരിയാണ്. പാതി ജീവൻ കൊണ്ട്
1: ദേഹം വാഴ്ന്നു വന്നതോ, മീതി ജീവൻ ഉന്നയിപ്പാർത്ത പോതു വന്നതോ അല്ലേ? എത്ര ലളിതമായിട്ടാണ് ഈ അർത്ഥനാരീശ്വര സങ്കല്പം പുള്ളി നൈസായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നല്ലേ? ചുമ്മാ അല്ല, 7 നാഷണൽ അവാർഡ് കിട്ടിയത്.
0: കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടില് ചെന്നൈയിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
1: അത് ശരി. അദ്ദേഹത്തിന്റെ നല്ല കനമുള്ള ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതോ ഡോൺ അങ്ങോട്ട് പറഞ്ഞോ, അയ്യാ ഉങ്ക പാട്ടുകൾ കേട്ട് കേട്ട് താൻ തമിഴ് കത്തിക്കുന്നു?
0: എനിക്ക് ഇല്ലില്ല, തമിഴ് എനിക്ക് അത്ര നല്ല വശമില്ലായിരുന്നു. എങ്കിലും ഞാൻ എന്റെ അറിയാവുന്ന പാതി മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. വന്നയാൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള മനസ്സിലായതുകൊണ്ട് എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു.
1: ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: എൻ വീട്ടുതോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാർ, ജനൽ കമ്പി എല്ലാമേ കേട്ടുപ്പാർ, എൻ വീട്ടു തെന്നം കിച്ചை ഒவ்வொன்றா കേട്ടുപ്പാർ, എൻ പേര് சொல்லுவே.
1: വീണ്ടും ഒരു അർജുൻ സിനിമയിലെ പാട്ടാണ്. അർജുൻ ഫാനാണ്.
0: അർജുൻ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. എല്ലാ അടിപൊളി പാട്ടുകളും
1: 90s അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ സിനിമകളിൽ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളുമായിട്ട് സംസാരിക്കാൻ.
0: ഒത്തിരി സന്തോഷം, ഞാൻ ഒട്ടും എക്സ്പെക്ട്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾക്ക് ഏറെ ബഹുമാനം നൽകി പാടിയത് SP ബാലസുബ്രഹ്മണ്യവും സുജാതയും. നമുക്ക് പാട്ട് കേൾക്കാം.
0: സന്തോഷം.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ അപ്ലൈ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം.
6: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
7: നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് എഴുതുന്നു. എന്റെ മകൾ ഗ്രീഷ്മ കെ നായർ പത്തനംതിട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. മോളെ ഈ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തുമോ? മോൾക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ്. അവൾ ജോലിക്ക് പോകാൻ ഒരുങ്ങി നിന്ന് താമസിച്ചാലും ഈ പരിപാടി കേട്ടിട്ടേ പോകാറുള്ളൂ. ഞാൻ എപ്പോഴും പരിപാടികൾ കേൾക്കുന്നയാളാണ്. മോളും വീട്ടിലുള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും. മോളെ വിളിക്കുമല്ലോ എന്ന് അമ്മ ഉഷ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഇത് ഗ്രീഷ്മ മാഡം അല്ലേ? ഗ്രീഷ്മ മാഡം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ തിരക്കുള്ള ജോലിക്കിടയിൽ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നാണല്ലോ പരാതി.
8: റേഡിയോ കേൾക്കുന്നത്?
7: ഈ റേഡിയോ ഭ്രാന്ത് കാരണം വലിയ ബുദ്ധിമുട്ടുകളെന്നാണ് ആൾക്കാര് പറയുന്നത്. ഈ പരാതി പറഞ്ഞ ആളാരാണെന്ന് അറിയണ്ടേ? അങ്ങനെയൊന്നും ഇല്ലെന്ന് മാഡം പറഞ്ഞാൽ ശരിയാവൂലല്ലോ.
8: പരാതി പറഞ്ഞ ആൾ എന്റെ അമ്മയായിരിക്കും.
7: അത് ശരി. ഏതെങ്കിലും അമ്മ മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറയൂ? അപ്പൊ അങ്ങനെ അത്തരത്തിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മകളായിരിക്കും.
8: ഒന്നുമില്ല.
7: ഈ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് ഒരു ഉഷയ്ക്കാണ് ഈ പരാതി ഉള്ളത്.
8: അതെ.
7: എന്റെ ആരോപണങ്ങളെല്ലാം സമ്മതിച്ചു?
8: സമ്മതിച്ചിരിക്കുന്നു.
7: അത് ശരി. ഒരാളെ വിളിച്ച് അയാളുടെ കുറ്റങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ട് സമ്മതിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും.
8: എന്റെ അമ്മയായിരിക്കുമല്ലോ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആള്.
7: ഞാൻ കൊറേ കുറ്റങ്ങളാണ് പറഞ്ഞത്. ഇത് പറയുന്ന കേട്ടാ തോന്നും എങ്ങാണ്ട് അവാർഡ് കിട്ടി, പത്മശ്രീ ഒക്കെ കിട്ടിയത് വിളിച്ചു പറഞ്ഞ പോലെയാണല്ലോ സന്തോഷം.
8: അങ്ങനെയല്ല, എനിക്ക് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി ആരാണെന്ന്.
7: അത് കൊള്ളാം. ഇത്രയും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ചിരി നിർത്തുന്നില്ല. ആളെ മനസ്സിലായോ? ആരാ?
8: ഞാൻ എന്നും റേഡിയോ കേൾക്കുന്നേ. രാവിലെ എന്തായാലും പോകുന്ന ചെറുതൊക്കെയായിരിക്കും. എങ്കിലും സന്ദേശഗാനം മുടക്കാറില്ല.
7: ഈ സന്ദേശഗാനമാണ് ഇവിടുത്തെ പ്രശ്നം. സന്ദേശഗാനം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നു.
8: വ്യാഴാഴ്ചകളിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പാട്ട് കേട്ടിട്ടേ പോകും.
7: വ്യാഴാഴ്ചകളിൽ താങ്കൾ ഓഫീസിലെത്താൻ വൈകുന്നു എന്നാണ് പരാതി.
8: പാട്ട് കേൾക്കുന്നതേ കൂടുതല് ഈ സംസാരം, അതായത് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ അതെന്തായാലും മിസ് ചെയ്യാറില്ല. പരമാവധി കേട്ടിട്ട് എന്നെ വെച്ചിട്ട് കൃത്യസമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് വരുന്നത്.
7: എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് താങ്കളോട് വിളിച്ച് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു?
8: വളരെ സന്തോഷമുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
7: അതാണ്
8: അമ്മക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ.
7: അത് ശരി, അമ്മ തിരിച്ച് സർപ്രൈസ് തന്നതാണ്.
8: അമ്മ സർപ്രൈസ് ആണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന്
7: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
8: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
7: നമ്മളൊരു ബർത്ത്ഡേക്കാണ് ഒരു പണി പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി. ഈ ബർത്ത്ഡേക്ക് ആവുമ്പോഴത്തേക്ക് ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തൊരു സമയത്തെങ്കിൽ വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു.
8: വിളിച്ചേക്കാം.
7: ഇപ്പോ ഡ്യൂട്ടിയിലാണെന്ന് അറിയാം, അധികം സമയം എടുക്കുന്നില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
8: പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ
7: സമാധാനമായി ആലോചിച്ചാൽ മതി.
8: തങ്ക മനസ്സ് അമ്മ മനസ്സിലോ പാട്ടുണ്ടല്ലോ നമ്മുടെ രാപ്പകളിൽ.
7: അതെ,
8: പെട്ടെന്നിരിക്കാതാവോ.
7: ശരി, അമ്മ തന്ന പണിയാണല്ലോ. എന്നാ പിന്നെ അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ. എന്തായാലും നന്നായി.
8: ഇങ്ങനെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം.
7: ആ, അങ്ങനെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മളുള്ളത്.
8: അതെ, എന്തായാലും ഈ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ.
7: അതുകൊണ്ടാണല്ലോ ഞാൻ കൂടുതൽ കിടന്ന് ഉരുളാത്തത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അതെവിടെ എത്തുമെന്ന് അറിയാം.
8: അറിയാം.
7: അതുകൊണ്ട് ഞാൻ ഇനി ശബ്ദം മാറ്റി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, അല്ലാതെ നിങ്ങൾക്ക് എല്ലാം എന്നെ മനസ്സിലാവുന്നു. എന്താണ് കേട്ട് കേട്ട് മടുത്തുന്നോ? പരിചയമായി. എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇനിയും സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ കേൾക്കുക, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.
8: താങ്ക് യു.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിങ്ങും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
8: എന്താ ചേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
8: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
12: ഹലോ സന്ദേശഗാനം. 55 വർഷം മുൻപ് 1971 പാലായ്ക്കടുത്ത് ഇടനാട്ടിൽ ശക്തിവിലാസം NSSHS SSLC ഒരുമിച്ച് പഠിച്ചു പിരിഞ്ഞുപോയ ഒരു പാട്ടുകാരൻ സുഹൃത്തിനെയും പാട്ടുകാരിയായ ഭാര്യയെയും വീണ്ടും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ഈ കത്ത്. ആ സെന്റൻസ് വായിച്ച് ഞാൻ ശ്വാസം മുട്ടിപ്പോയി. ഞങ്ങൾ പഴയ 10-ാം ക്ലാസ്സുകാർ കുറേ പേർ വളരെ പരിശ്രമത്തിന് ശേഷം സമ്പർക്കം പുലർത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. 35 പേരെ കണ്ടുമുട്ടാനും വീണ്ടും ഓർമ്മ പുതുക്കാനുമായി ഭൂരിഭാഗം സഹപാഠികളും 1971 ശേഷം കണ്ടുമുട്ടുന്നതും ആദ്യം. രൂപവും ഭാവവും മാറിയ പലരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പാലക്കാരനായ എന്റെ സുഹൃത്ത്, പാലക്കാട് സ്ഥിര താമസമാക്കിയ MD ശിവരാമൻ, ഭാര്യ ഗീതയും അങ്ങനെ കണ്ടുമുട്ടിയവരാണ്. രണ്ടുപേരും നല്ല ഗായകരാണ്. ശിവരാമൻ സ്കൂളിൽ മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങാറുണ്ടായിരുന്നു. പാലക്കാടുള്ള എന്റെ സുഹൃത്ത് ശിവരാമനെ വിളിച്ച് ആശംസകൾ കൈമാറണമെന്നും ഒരു പാട്ട് പാടിക്കണമെന്നും താൽപ്പര്യപ്പെടുന്നു. അവർ രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളും എഴുത്തുപെട്ടിയിലും മറ്റും കത്തെഴുതുന്നവരുമാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ശിവരാമന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആശംസകളോടെ TK വിജയൻ നായർ, പാല. വിളിച്ചു നോക്കാം. ഹലോ.
13: ഹലോ,
12: ശിവരാമൻ സാറാണോ?
13: അതെ അതെ.
12: ശിവരാമൻ സാർ തിരക്കിലാണോ? ആണാ. അപ്പൊ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം. ആ, അടുത്ത ഒരു പാട്ടുകാരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആണ്, അതൊരു പാട്ടുകാരിയല്ലേ. നിർബന്ധിച്ച പാടൂലേ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. സ്കൂളില് മുതല് സമ്മാനം മേടിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് പാട്ടൊക്കെ മറന്നുപോയാ?
13: അത് കൊല്ലങ്ങളൊക്കെ.
12: അതില് കാര്യൊന്നുമില്ല. ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങള് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ കൂട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ?
13: വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവനാ കഴിയുന്ന പ്രകടനങ്ങൾ നടത്തി. ഞാന് ഒരു പാട്ട് പാടി.
12: അന്ന് ഏത് പാട്ടാ പാടിയത്?
13: അന്ന് സ്കൂളിൽ എന്നെ കൊണ്ട് എച്ചം പാടിപ്പിക്കാനുള്ള പാട്ടുണ്ടായിരുന്നു. അതാണ്.
12: അതേതാ പാട്ട്?
13: അത് സ്ത്രീയുടെ ഇന്നലെ നീ ഒരു.
12: അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലും പാടാൻ പറ്റും.
13: തുടങ്ങാം.
12: പിന്നെന്താ?
13: ഇന്നലെ നീയൊരു സുന്ദര രാഗമായ പൊന്നോട് കുഴൽ വന്നൊളിച്ചിരുന്നു. മാമകർക്കരാനുഴി ചുംബനരഹരിയിൽ പ്രേമ സങ്കേതമായി പുറത്തു വന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാകാനം കേട്ടു.

0: എന്നെ താളമടിക്കാൻ പോലും മറന്നുപോയി.
1: ഇത് ഒരതിശയമില്ല, ഹെഡ് മാസ്റ്റർ സ്ഥിരമായിട്ട് പാടിച്ചിരുന്നെങ്കിൽ. ബേഗട ഒഴുകുകയാണ്.
0: അതെ, ആ സിനിമ സാറിനും പിള്ളേരെ വിട്ട് വിളിപ്പിക്കും തന്നെ. അത് അയാള് മുൾക്കാൻ വായിട്ട് അത് കഥകളി പ്രാന്തമാണ്. പാട്ട് വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സെമി ക്ലാസിക്കൽ വളരെ ഇഷ്ടമായിരുന്നു. അതൊക്കെ മൺമറഞ്ഞു പോയി കാണും. ഇപ്പൊ
1: ഈ പാട്ടിലെ ഒരു 17 ചെറുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണ്.
0: അതെ അതെ, എനിക്ക് നല്ലപ്പോ തോന്നി.
1: ടി കെ വിജയൻ നായർ പാലയാണ് കത്തയച്ചിരുന്നത്.
0: എനിക്ക് തോന്നി ഇന്ന് രാവിലെ വിളിച്ചു.
1: ആണോ?
0: എന്നിട്ട് ആ പഴയ മിണ്ടിയില്ല കേട്ടോ.
1: അത് മിണ്ടിയാ പോയില്ലേ?
0: അക്ഷരം മിണ്ടിയില്ല. ആ കാര്യം നമുക്കൊന്നും 23 തീയതി കൂടണമെന്നൊക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്നെ വിളിക്കുന്നോ?
1: അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഈ പാലായിന്ന് പാലക്കാട്ടേക്ക് പോയത്?
0: എനിക്കിവിടെ ജോലി കിട്ടിയായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ.
1: അത് ശരി. അപ്പൊ പിന്നെ അവിടെ പോയി സെറ്റിലായി.
0: ആ ഇവിടെ വീടൊക്കെ 89

0: ഇവിടെ വന്നു.
1: ശരി ശരി.
0: പിന്നെ ഇവിടെ വന്നു, പിന്നെ ആകാശവാണിയിലൊക്കെ രാവിലെയുള്ള കാവ്യാഞ്ജലിക്കൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂര്.
1: ആഹാ.
0: ആ അന്ന് കൊറേ ആൾക്കാരെയൊക്കെ നല്ല പരിചയം, തങ്കമണി ചേച്ചി, ലളിതാ വർമ്മ ചേച്ചി, ടി ടി പ്രഭാകർ സാറ് ഒക്കെ എവിടെയാണോ, മനോജൻ സാറ്, നന്ദി സാറ്,
1: എല്ലാവരും റിട്ടയറായി താങ്കളെ പോലെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ ഒരു ബന്ധുവിനോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കണം?
0: ക്ലാസിക്കൽ കാണാം, ഡാൻസ് വേണം. രാവിലെ ഞാൻ കുറെ ആയിരുന്നു കേട്ടു, ഉത്തരമധുരപുരിയിൽ മദനോത്സവ മധുരപുരിയിൽ.

0: അത് ഇന്റർവ്യൂ അല്ലാതെ സിനിമ മറന്നുപോയി.
1: ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെയാണ്.
0: അതെയോ? ആ
1: അങ്ങനെ മറന്നൊന്നും പോയിട്ടൊന്നുമില്ല. വയലാറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ്,
0: എനിക്ക് ഇഷ്ടപ്പെട്ടത് പുതിയ ഗാനങ്ങൾ.
1: അതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് ദക്ഷിണാമൂർത്തി സോങ്സ് വരുന്നല്ലേ. സ്വാമിയുടെ പാട്ടുകളാകുമ്പോഴത്തേക്ക് രാഗം ഇങ്ങനെ തുടിച്ചു നിൽക്കുമല്ലോ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് രാഗമാലികയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ,
1: ശരി. താങ്ക് യു.

ചിത്തകജനതാം ചിത്തകജനതാം.

തധിങ്ങണത തക തധിങ്ങണത തക തധിങ്ങണത തധിങ്ങണത തക തധിങ്ങണത തക തധിങ്ങണത തക തധിങ്ങണത തധിങ്ങണത തക തധിങ്ങണത തക തധിങ്ങണത തക

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം

0: ഒരു താങ്ക് യു. ഞാൻ എത്ര വളരെ സ്വീറ്റ് ആയിട്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. അതിന് താങ്ക് യു ഇത്രയും ഗൗരവത്തിൽ വേണോ?
1: അല്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു, വർക്കിന് പോയിട്ട്.
0: ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ആണ് ബർത്ത്ഡേ വിഷ് തന്നിരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: ആ, പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പാട്ട് പാടി ആഘോഷിക്കാനാണെങ്കിൽ ഏത് പാട്ട് പാടി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം താലോലം പൂമ്പൈതലെ താരാട്ടാങ്ങും തെന്നലെ താര താമരപ്പൂവിൻ കവിളിൽ മുത്തം നൽകാൻ ഒരു മുത്തം നൽകാൻ. ഇത് സോറി സോറി, ഞാൻ ആദ്യം ചോദിച്ചത് എന്തോന്നാണ്,
0: എന്തോ കാണുന്നത്?
1: അല്ല ഇത് എന്തോന്നാണ്?
0: സാധാരണ ആൾക്കാരോട് പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു വരിയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ താങ്കള് പല്ലവി ഏതാണ്ട് മുഴുവനും പറഞ്ഞു, ഏതാണ്ടല്ല മുഴുവനും പറഞ്ഞു. പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണല്ലേ. ചെറുതായിട്ട് പാടുമെന്ന് തോന്നുന്നു.
1: ഫിലിമിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ചുമ്മാ വിളിച്ചിട്ട് കളിയാക്കും.
0: അയ്യോ, ഇത് കളിയാക്കാനൊന്നുമില്ല, ഇത് വളരെ
1: ഗൗരവമായിട്ടാണ്.
0: എനിക്ക് ഈ നമ്പർ തന്ന ആരാന്നറിയോ?
1: ഇല്ല,
0: എനിക്ക് ഈ നമ്പർ തന്നത് മഞ്ജുഷ എന്ന് പറഞ്ഞ ഒരാളാണ്, ബാലരാപുരത്തുള്ള. ആ, അപ്പോ ഇത് കളിയാക്കാനല്ല എന്ന് മനസ്സിലായില്ലേ.
1: അതെ അതെ അതെ.
0: ഫിലിമിന്റെ എന്ത് വർക്കാ ചെയ്യുന്നത്?
1: ഫിലിമിന്റെ അനിമൽസിനെ കൊടുക്കുന്നതാണ്, മൃഗങ്ങൾ.
0: ഓക്കെ, ഡോഗ്. പിന്നെ
1: ചേട്ടനുണ്ട് മുഹമ്മദ് ഷാജി എന്ന പുള്ളിക്കാരന്റെ പേര്.
0: ഓക്കെ. റീസെന്റ് ആയിട്ട് ഏത് സിനിമയിലായിരുന്നു വർക്ക് ചെയ്തത്?
1: ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ബാബുണ്ട്, തമിഴിന്റെ ഡബിങ്. ഓക്കെ.
0: ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുണർത്തി വെടിവെക്കുന്ന പോലെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചുറ്റി പോവില്ലേ ഉള്ളു അല്ലേ? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചാണ് കേട്ടോ. അപ്പോ ഈ ഉറക്കത്തിൽ നിന്ന് ഒരാളെ വിളിച്ചുണർത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. അപ്പോ എന്താണ്, താങ്കൾ പറഞ്ഞ പാട്ട് തന്നെയാണോ വെക്കേണ്ടത്? ഇഷ്ടഗാനമായിട്ട് നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി മാർക്കോസ് പാടിയ പാട്ടാണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. അപ്പോ ശാന്തമായിട്ട് ഉറങ്ങിക്കോളൂ, ബാക്കിയും കൂടി. താരാട്ട് പാട്ടാണല്ലോ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്. ഇനി നമുക്കൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാരും സുജാതയും പാടിയത്. രചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: മൗസേ ബച്ചൻ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിന്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: സാർ, എന്താണ് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാരണങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ പൊതുവിൽ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ. ബുദ്ധി വൈകല്യം ഉണ്ടാകാം, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാകാം, അതുപോലെ ഓട്ടിസത്തിൻ്റെ ഭാഗമാകാം, ഓട്ടിസം ഉണ്ടാകാം. ഇതിനോടൊപ്പം തന്നെ ചില കുട്ടികളിൽ പഠന വൈകല്യവും ഉണ്ടാകാം. ഇപ്പോൾ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നിശ്ചിത ക്ലാസ് ആവറേജിൽ താഴെ നിൽക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ നമുക്ക് ക്ലാസ് ശരാശരിയുടെ മാർക്കിൻ്റെ ഓരോ വിഷയത്തിനുമുള്ള ക്ലാസ് ശരാശരി മാർക്കിൻ്റെ താഴെ നിൽക്കുന്ന അവസ്ഥയുള്ള കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയാം. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിലെ ഒരു കാരണം പഠന വൈകല്യമാണ്. ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകാം പഠന പിന്നോക്കാവസ്ഥ, പഠന വൈകല്യം മൂലം ഉണ്ടാകാം, ബുദ്ധി വൈകല്യം മൂലം ഉണ്ടാകാം, ഓട്ടിസം മൂലം ഉണ്ടാകാം. ശരിയായ തരത്തിലുള്ള സ്കൂളിംഗ് കിട്ടാത്ത സാഹചര്യത്തിലെ കുട്ടികൾക്ക് പഠന പിന്നോക്കാവസ്ഥ വരാം. അങ്ങനെ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പഠന വൈകല്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊരു 10-25 വർഷത്തിന് മുമ്പ് ഒരു സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അതിൽ മൊത്തം 100 കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥ എടുക്കുമ്പോൾ അതിലൊരു 25% കുട്ടികൾ പഠന വൈകല്യം മൂലമുള്ള കുട്ടികളായിരിക്കും. ഇപ്പോൾ പഠന വൈകല്യവും പഠന പിന്നോക്കാവസ്ഥയും എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠന വൈകല്യമുള്ള കുട്ടികളിൽ ബുദ്ധി ശരിയായ തരത്തിൽ ബുദ്ധി നിലവാരം ഉണ്ടാകും, അതുപോലെ അവർക്ക് കാഴ്ച, ഹിയറിംഗ് എല്ലാം ശരിയായ തരത്തിലുള്ള സാധാരണ അവസ്ഥയിലുണ്ടാകും. പക്ഷെ പഠനത്തിൽ മാത്രം അവർ പിന്നോക്കം നിൽക്കും. അപ്പോൾ അമ്മ പറയുന്ന ഒരു സ്ഥിരം വാചകം, സാറേ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ്, പക്ഷെ പഠിക്കാൻ വിളിച്ചാൽ മാത്രം വരത്തില്ല. അപ്പോൾ അതാണ് പഠന വൈകല്യത്തിൻ്റെ ഒരു

അവസ്ഥ. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥ വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതിൽ ഒരു കാരണമാണ് പഠന വൈകല്യം. പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാനുള്ള ശേഷി കുറവായിരിക്കും, അക്ഷര നിപുണത കാണത്തില്ല, അപ്പോൾ ലെറ്റർ റെക്കഗ്നീഷൻ കാണത്തില്ല, അല്ലെങ്കിൽ ലെറ്ററുകൾ ചേർത്ത് വേർഡുണ്ടാക്കുന്ന വേർഡ് കൺസ്ട്രക്ഷൻ കാണത്തില്ല, അല്ലെങ്കിൽ വേർഡ്സ് തമ്മിൽ കൺസ്ട്രക്ട് ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സെൻറ്റൻസ് റീഡിംഗ് കാണത്തില്ല. അപ്പോൾ ഇത് പഠന വൈകല്യത്തിൽ, വായനാ വൈകല്യം ഉള്ള, അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, വാക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല, തുടർ വായന നടത്താൻ പറ്റുന്നില്ല, അതാണ് വായനാ വൈകല്യം. അതുപോലെ ഇതേപോലെ തന്നെ അക്ഷരം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ എഴുത്ത് വൈകല്യം എന്ന് പറയും. പഠന വൈകല്യം വായനാ വൈകല്യം മൂലം ഉണ്ടാകാം, അത് ഒരു കാരണമാകാം, അതുപോലെ എഴുത്ത് വൈകല്യം മൂലമാകാം, അതുപോലെ ഗണിത വൈകല്യം മൂലമാകാം. അപ്പോൾ പഠന വൈകല്യത്തിന് മൂന്ന് കാരണങ്ങൾ.

വായനാ വൈകല്യം. അതുപോലെ ഇതേപോലെ തന്നെ അക്ഷരം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ എഴുത്ത് വൈകല്യം എന്ന് പറയും. പഠന വൈകല്യം വായനാ വൈകല്യം മൂലം ഉണ്ടാകാം, അത് ഒരു കാരണമാകാം. അതുപോലെ എഴുത്ത് വൈകല്യം മൂലമാകാം, അതുപോലെ ഗണിത വൈകല്യം മൂലമാകാം. അപ്പോൾ പഠന വൈകല്യത്തിന് മൂന്ന് കാരണങ്ങൾ.

0: നമ്മൾ 85 മുകളിലുള്ള IQ ഉള്ള കുട്ടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബുദ്ധി അവർക്ക് സാധാരണ പോലെ ഉണ്ടായിരിക്കും. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ബുദ്ധി സാധാരണ പോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പഠന വൈകല്യമാണോ എന്നറിയാൻ വേണ്ടി 85 മുകളിലുള്ള IQ ഉള്ള ഒരു കുട്ടിയെ നമ്മൾ പിന്നെ രണ്ടാമത് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തും. നിംഹാൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റും കൂടെ നടത്തും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആയിട്ട് വരുന്നതാണ് പഠന വൈകല്യം. അപ്പോൾ പഠന പിന്നോക്കാവസ്ഥ നിരവധിയായ കാരണങ്ങൾ, അതിലൊരു കാരണം പഠന വൈകല്യമാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ശരിയായ തരത്തിലുള്ള ബുദ്ധിശേഷി കാണും. പിന്നെ അതുപോലെ അവർക്ക് പിന്നെ കാഴ്ച കേൾവി ഇതിലൊന്നും ഒരു തകരാറും കാണത്തില്ല. പക്ഷേ സ്കൂളിങ്ങും ശരിയായ തരത്തിൽ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ ആണെങ്കിലും, എങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടി പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്.
1: പഠന പിന്നോക്കാവസ്ഥയുടെ വിവിധ കാരണങ്ങളെക്കുറിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
0: പഠന പിന്നോക്കാവസ്ഥയും പഠന വൈകല്യവും പരിഹരിക്കുന്നതിനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് കുട്ടിയിൽ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മരുന്നുകളൊന്നും ബുദ്ധി കൂടുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ സംസാരം മെച്ചപ്പെടുന്നതിനോ മരുന്നുകളൊന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പഠന പരിശീലനമാണ് അതിന് ഞങ്ങൾ കൃത്യമായ വാക്കെന്ന് പറഞ്ഞാൽ റെമിഡിയൽ ടീച്ചിങ്, പഠന പരിശീലനം. അപ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ്, അതിനനുസരിച്ചിട്ടുള്ള ലെറ്റർ ലേണിംഗ് ആക്ടിവിറ്റിയുടെ ഉള്ള രീതിയിലുള്ള റെമിഡിയൽ ടീച്ചിങ് കൊടുക്കും. ഈ റെമിഡിയൽ ടീച്ചിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ്. ഒരു കുട്ടിയുടെ പഠന പിന്നോക്ക അവസ്ഥയായിരിക്കത്തില്ല മറ്റൊരു കുട്ടിയിൽ. ചിലപ്പം മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, തീവ്രമായ പഠന വൈകല്യമുള്ള കുട്ടിയാണ്. അപ്പോൾ മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടിക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പഠന പരിശീലനം ആയിരിക്കത്തില്ല തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരമേ അറിഞ്ഞുകൂടാത്ത ഒരു തീവ്രമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു. അതേസമയത്ത് വാക്കുകൾ ചേർത്ത് വാചകം വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഠന വൈകല്യമുള്ള, മിതമായ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ രീതിയിലുള്ള പഠന പരിശീലനം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് ആണ് നമ്മൾ ഒരു പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആ കുട്ടിക്ക് ശ്രദ്ധാശേഷി വികസിക്കുന്നതിനുള്ള അറ്റൻഷൻ എൻഹാൻസ്മെൻ്റ് ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിലും അതുപോലെ പിന്നെ എഴുത്ത് വൈകല്യമാണെന്നുണ്ടെങ്കിൽ എഴുതി കോപ്പി റൈറ്റിങ്ങും അതുപോലെയുള്ള തരത്തിലുള്ള പിക്ചർ പേസ്റ്റിംഗ്, ലെറ്റർ നെയിമിംഗ്, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പഠന പരിശീലനത്തിൻ്റെ വിവിധ തരത്തിലുള്ള പഠന പരിശീലന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പഠന വൈകല്യമാണ് കുട്ടിക്കുള്ളതെങ്കിൽ പെട്ടെന്ന് പുരോഗതി ആർജിക്കത്തില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ദീർഘമായ തരത്തിൽ കാലയളവിലുള്ള പഠന പരിശീലനം കുട്ടിക്ക് റെമിഡിയൽ ടീച്ചിങ് കൊടുത്താൽ മാത്രമേ കുട്ടിയിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതേസമയത്ത് മൈൽഡായിട്ടുള്ള പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഈ ചികിത്സയോടൊപ്പം തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളിൽ ഭിന്നശേഷികൾ കാണും. ചിലപ്പോൾ ഈ ചില കുട്ടികൾ പഠന വൈകല്യമുള്ള കുട്ടിയാണ്, പക്ഷെ നന്നായിട്ട് പാടും. ചില കുട്ടികൾ നന്നായി പടം വരയ്ക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കും, ആർക്ക് ഒരു സ്കില്ലുകൾ കാണും പ്രത്യേക തരത്തിലുള്ള. അപ്പോൾ ഈ കുട്ടിയിലുള്ള പഠന വൈകല്യത്തിനുള്ള കണ്ടെത്തൽ നടത്തി, അതിനുള്ള ടെസ്റ്റിംഗ് നടത്തി, അതിനനുസരിച്ചുള്ള പഠന പരിശീലനം ഇൻഡിവിജ്വലൈസ്ഡ് റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്ക് ഈ ഭിന്നശേഷി കണ്ടെത്തി ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനവും കൂടി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കുള്ള പ്രത്യേക പരിശീലനം കൂടെ നൽകുന്നത് ഈ തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കുട്ടിയിലുള്ള ഭിന്നശേഷികൾ പ്രായത്തിന് ഒപ്പം തന്നെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകി കഴിഞ്ഞാൽ ആ കുട്ടി പഠനത്തിൽ പുരോഗതി പ്രാപിക്കുന്നത് കുറവാണെങ്കിലും മറ്റു തരത്തിലുള്ള ആ ശേഷിയിൽ, ഭിന്നശേഷിയിൽ പുരോഗതി പ്രാപിച്ച് ഒരുപക്ഷെ ആ കുട്ടിക്ക് സ്വന്തം ജീവിതം ആ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ, പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഠന പിന്നോക്കാവസ്ഥയുള്ള പഠന വൈകല്യമുള്ള കുട്ടികളിലും അതിന് ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള ഭിന്നശേഷികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തണമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: സാർ, കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി രക്ഷിതാക്കളോട് എന്ത് നിർദ്ദേശമാണ് സാറിന് നൽകാനുള്ളത്?
0: മാതാപിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസാര വൈകല്യമുള്ള കുട്ടികളിൽ പഠന വൈകല്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വികാസ സൂചികകൾ പരിശോധിച്ച് നോക്കണം. അതിൽ തന്നെ സംസാരശേഷി വികസിച്ച് വരുന്നതാണ്. സംസാരശേഷി പല കാരണങ്ങൾ കൊണ്ട് വികസിച്ച് വരാൻ താമസിക്കും. ബുദ്ധി വൈകല്യമുള്ള കുട്ടികളിൽ, സംസാര വൈകല്യമുള്ള കുട്ടികളിൽ, അതുപോലെ ഓട്ടിസമുള്ള കുട്ടികളിൽ, ഒക്കെ സംസാരശേഷി താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു വയസ്സുള്ള ഒരു കുട്ടി തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മൂന്ന് വാക്കുകൾ

0: അതിനകത്തുള്ള വാചകം പറയുന്നു. 3 വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നു. 4 വയസ്സുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് കഥകൾ പറയുന്നു. പിന്നെ 5 വയസ്സുള്ള കുട്ടിയാകുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ കഥകൾ വേർതിരിച്ചെടുത്തിട്ട് ഓരോ കഥകൾ പറയുന്നു. ഈ രീതിയിലുള്ള സംസാരശേഷി വികസിച്ചു വരുന്നുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ സംസാരശേഷി വികസിച്ച് വരാത്ത ഒരു കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിദഗ്ധരെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആവശ്യമായ വിലയിരുത്തലുകൾ നടത്തണം. അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് ഡിലേ ആണോ, അതോ ഓട്ടിസത്തിൻ്റെ ഭാഗമാണോ, ഈ ബുദ്ധിവൈകല്യത്തിൻ്റെ ഭാഗമാണോ, സംസാര വൈകല്യത്തിൻ്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറാപ്പി കൊടുക്കാനായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തണം. പിന്നെ മറ്റൊരു കാര്യം, പഠനത്തിൽ പ്രത്യേകിച്ച് താഴോട്ട് വരുന്ന കുട്ടിയിൽ പ്രത്യേകിച്ചൊരു ഒരുള്ളത് ഈ പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറയും. ഇപ്പോൾ കളറിങ് നടത്തുന്നു, പടം വരയ്ക്കുന്നു, നിറം കൊടുക്കുന്നു, അങ്ങനെയുള്ള പ്രീ ലേണിംഗ് സ്കില്ല് വികസിച്ച് വരാൻ താമസിക്കും പഠന വൈകല്യമുള്ള കുട്ടികളിൽ. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. 2.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്താൽ കുട്ടി ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ വട്ടം വരയ്ക്കും. 4 വയസ്സുള്ള ഒരു കുട്ടി ചതുരം വരയ്ക്കും. 5 വയസ്സുള്ള ഒരു കുട്ടി ത്രികോണം വരയ്ക്കും. ഇതിനെ പ്രീ ലേണിംഗ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ലേണിംഗ് സ്കില്ല് ശരിയായ തരത്തിൽ, അപ്പോൾ ആദ്യം പറഞ്ഞത് സംസാരം വികസിച്ച് വരാത്ത അവസ്ഥ, 2-ാമത്തെ പ്രീ ലേണിംഗ് സ്കില്ല് വികസിച്ച് വരാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളിത് എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ അച്ഛൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ താമസിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ മാമൻ താമസിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീട്ടിലിരുത്തിയേക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്മമാർ ചിലപ്പം സംശയം വരും, പക്ഷേ ഈ അമ്മമാർ ഈ കുട്ടിയെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. അവർ പറയും അവനൊരു കുഴപ്പമില്ല, വെറുതെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് വട്ടനാക്കണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംസാരം താമസിച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രീ ലേണിംഗ് സ്കിൽസ് താമസിച്ച് വരുന്നു, പിന്നെ അതുപോലെ അക്ഷരം എഴുതുമ്പോഴത്തേക്ക് അക്ഷരം തന്നെ എഴുതാൻ പറ്റുന്നില്ല, അക്ഷരം തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ്. വിലയിരുത്തൽ നടത്തുമ്പോൾ അവരാവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ ഇടപെടൽ തുടർന്ന് നടത്തും, വിലയിരുത്തൽ നടത്തി എല്ലാ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പഠന വൈകല്യത്തിൻ്റെ ആദ്യ സൂചനകളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ എഴുത്ത് വൈകല്യം, വായനാ വൈകല്യം, ഗണിത വൈകല്യം ഉണ്ടാകുന്നുള്ളത്. എഴുത്ത് വൈകല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ലെറ്റർ എയ്ക്ക് പകരം പിന്നെ സി എഴുതുക, ഇ എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, പിക്ക് പകരം ക്യൂ എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എഴുത്ത് വൈകല്യത്തിൽ കാണും. വായനാ വൈകല്യമാകുമ്പോൾ ചില്ലുകൾ തിരിച്ചറിയാനുള്ള, ഇപ്പോൾ കോഴി എന്ന് എഴുതിയാൽ കാഴ എന്നായിരിക്കും വായിക്കുന്നത്, അപ്പോൾ അത് ചില്ലുകൾ വായിച്ചെടുക്കാൻ പറ്റത്തില്ല കുട്ടിക്ക്, അപ്പോൾ ചില്ലുകൾ കുറവ് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വായനാ വൈകല്യം, എഴുത്ത് വൈകല്യം, ഗണിത വൈകല്യം. ഗണിത വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംഖ്യാബോധം തിരിച്ചറിവുണ്ടാവത്തില്ല, 3-ആണോ 8-ആണോ വലുതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. അതുപോലെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, പ്രാഥമികമായിട്ടുള്ള ഗണിത ശേഷികൾ, കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഗുണിക്കുന്നു, ഹരിക്കുന്നു, അതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രൈമറി അരിത്തമെറ്റിക് സ്കിൽസ്, ഇത് താമസിച്ച് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ടതില്ല. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ വിദഗ്ധരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില മാതാപിതാക്കൾക്കൊരു പേടി വരും. ചില അമ്മമാർ വന്നിട്ട് പറയും 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മിറർ റൈറ്റിംഗ്, തിരിച്ചെഴുതുന്നു, അക്ഷരം എഴുതിയതുപോലെ തിരിച്ച് എഴുതുന്നു. അത് നോർമലാണ്, അതുകൊണ്ട് വെപ്പാളപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിദഗ്ധരുടെ വിലയിരുത്തലിന് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുട്ടി പഠന വൈകല്യം കണ്ടെത്താൻ കഴിയും. നേരത്തെ കുട്ടി കണ്ടെത്തി മൈൽഡായിട്ടുള്ള പഠന വൈകല്യമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും. പിന്നെ ബാക്കി ഭിന്നശേഷി വിലയിരുത്തി അതിനനുസരിച്ചുള്ള, അപ്പോൾ ഇങ്ങനെ ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ പ്രക്രിയയിലൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്നാലും പഠന വൈകല്യത്തിൽ നമ്മൾ കാണേണ്ടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിശീലന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കുട്ടിയിൽ മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്.
1: കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇപ്പോൾ മഴവില്ല്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും മഹാലക്ഷ്മിയും പാടിയത്.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
6: ഓണ ഷോപ്പിയോ?
5: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
10: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: ഇനി നമുക്കൊരു മലയാള ആൽബം ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: മഴവിലിൽ ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. സുജാത പാടിയത്, ചിത്രം സൂര്യവംശം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
4: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
6: അൽ-അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
7: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ-അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂൾ, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അഡ്ഡമാം.
8: ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ക്രിമിനൽ, പാടിയത് കുമാർ സാനു.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി.

0: ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം കാതലൻ. ഈ ഗാനം പാടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇനിയൊരു മലയാള ആൽബം ഗാനം കേൾക്കാം, യേശുദാസ് പാടിയത്.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
3: ഇത് യേശുദാസ് പാടിയ ഒരു മലയാള ആൽബം ഗാനമാണ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇനി ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനമാണ് യേശുദാസ് പാടിയത്.

0: യേശുദാസ് പാടിയ ഒരു മലയാള ആൽബം ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
2: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
0: ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. പ്രിയമാന തോഴി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്.

0: ഈ ഗാനത്തോടെ മഴവില്ല് സമാപിക്കുന്നു. സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ ബഹിരാകാശ സാങ്കേതികവിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ബോണസ് 1500 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ ഒരുങ്ങുന്ന ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാർക്ക് ഉത്സവ ബത്തയും അഡ്വാൻസ് ഹോണറേറിയവും ലഭിക്കുന്നതിനുള്ള ഓർഡർ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ഓണാവധിയോടനുബന്ധിച്ച് തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. ഓഗസ്റ്റ് 24-29 തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും ലൈബ്രറി പ്രവർത്തിക്കുക. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് മൂലമറ്റം പവർ ഹൌസ്, ഇടുക്കി ഡാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. പവർ ഹൌസിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. സഹകരണ മേഖലകളിലെ നിക്ഷേപകരുടെ താൽപര്യങ്ങളും നിക്ഷേപങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി വിശ്വാസ് എന്ന പേരിൽ സമഗ്ര പാക്കേജ് നടപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി എം ലിജു. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 6 മണിക്ക്.

സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഈ പൊന്നോണ സായാഹ്നത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണത്തിൻ്റെ മൂടുള്ള ഒരു ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങുന്നു.

0: സാഹസം എന്ന ചിത്രത്തിനു വേണ്ടി ഫിജോ, ഹിംന ഹിലാരി, ഹിനിദ ഹിലാരി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വിനായക് ശശികുമാറിന്റെ വരികൾ, ബിബിൻ അശോകിന്റെ സംഗീതം.
1: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
2: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ഓണദിനങ്ങളിൽ പൂക്കൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഓണപ്പാട്ടുകൾക്കും പ്രിയം പൂക്കൾ തന്നെയാണ്. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസ് പാടിയത്, ഒ എൻ മ്യൂക്കുറുപ്പിൻ്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
5: എനിക്ക് ഇത്തവണത്തെ ഓണം നമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
5: കഴിഞ്ഞ തവണ ഓണം നമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം നമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
6: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നത്?
7: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
6: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
7: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
8: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
9: പൂക്കളെ പോലെ തന്നെയാണ് നമുക്ക് പൊന്നോണ തുമ്പികളെയും ഇഷ്ടമാണ് അല്ലേ? ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസും കൂട്ടരും ചേർന്ന് പാടിയ ഗാനം, ചിത്രം വിഷുക്കണി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
8: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എന്താ വാങ്ങിക്കുന്നത്?
9: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
10: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നീറും.

0: ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
3: ഓണദിനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആരെങ്കിലും മാറി നിൽക്കുന്നത് ശരിയാണോ? എം ജി ശ്രീകുമാർ, സോണി സായ്, സുധീഷ് എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം. ചിത്രം ബോംബെ, മാർച്ച് 12.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
3: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
4: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ.

0: വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം
1: എന്നാ പറയാം.
2: 90 72 503 503.
3: ചിങ്ങമാസം വരുമ്പോൾ മാത്രമാണോ എല്ലാവർക്കും ഓണം? ഈ തമിഴ് പാട്ട് ഒന്ന് കേൾക്കൂ.

0: മൈക്കിൾ മദനകാമരാജൻ എന്ന ചിത്രത്തിനു വേണ്ടി കമലഹാസനും ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പഞ്ചുവരണജലത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
4: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
5: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
6: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
7: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
8: ഓഫർ വേണോ? വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
0: നമ്മുടെ സ്വന്തം വീട്ടിൽ എല്ലാവരുമായി ഓണം ആഘോഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം, അല്ലേ? കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി പ്രീത, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങുമലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
1: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
3: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
5: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
4: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
5: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
6: ഓണം വന്നാൽ മലയാളികളുടെ നാവിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള പാട്ടുകൾ തന്നെയാണ് എപ്പോഴും. ഉണ്ണിമേനോൻ, സിതാര, മീര ശർമ്മ എന്നിവർ പാടിയ ഗാനം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം. മനു മഞ്ജിത്തിന്റെ വരികൾ. ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ഇന്ന് ശ്രോതാക്കളോടൊപ്പം കൂട്ടുകൂടിയത് സന്തോഷ് കോളിയൂർ. സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം. ദ്രവ്യവും ദൂരവും അളക്കാൻ പ്രാചീന മലയാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഏകകമാണ് നാഴി. അപൂർവമായി നെൽവയലുകളെയും നാഴി അളവ് കൊണ്ട് വ്യവഹരിച്ചിരുന്നു. ഇരുനാഴി അരിയും അരനാഴിക നേരവും ഒരു നാഴിക ദൂരവും അറുനാഴി കണ്ടവും ഒരു കാലത്ത് മലനാട്ടു വഴക്കത്തിന്റെ വാമൊഴി ചന്തങ്ങളായിരുന്നു. നാഴിയുടെ പകുതിക്ക് ഉരി എന്നും ഉരിയുടെ പകുതിക്ക് ഉഴക്കെന്നും അതിന്റെ പകുതിക്ക് ആഴക്കെന്നുമുള്ള കീഴ്ഘടകങ്ങളും പ്രയോഗത്തിലുണ്ടായിരുന്നു. 4 നാഴി ചേർന്നാൽ ഒരിടങ്ങഴിയും 10 ഇടങ്ങഴി ചേർന്നാൽ ഒരു പറയും എന്ന രീതിയിലുള്ള കണക്കുകളും പ്രചാരത്തിലിരുന്നു. 9 നൂറ്റാണ്ടിൽ പോലും തെക്കൻ വേണാട് ഭാഗത്ത് നിലനിന്നിരുന്ന ആയി രാജ്യത്തെ അളവ് സമ്പ്രദായങ്ങൾ നാഴിയെ ആധാരമാക്കിയായിരുന്നു എന്ന് കരുനന്തടക്കൻ എന്ന രാജാവിന്റെ പെരുമ്പഴുതൂർ ശാസനത്തിൽ നിന്നറിയാം. ഖരങ്ങളെ മാത്രമല്ല ദ്രവങ്ങളെയും നാം നാഴി കൊണ്ടളന്നിരുന്നു. 3 നാഴി പാലും 5 നാഴി എണ്ണയുമൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യം വരെ നമ്മുടെ വ്യവഹാര ഭാഷയിൽ സർവ്വസാധാരണമായിരുന്നു. നാഴിവെള്ളം ഒരു മൺപാത്രത്തിലെ സൂക്ഷ്മമായ ദ്വാരത്തിലൂടെ പൂർണമായും ഊർന്നു വീഴുന്ന സമയദൈർഘ്യമാണ് ഒരു നാഴിക. അങ്ങനെ ഒരു ദിവസത്തിന് 60 നാഴികയെന്ന് കണക്കുകൂട്ടി, തുടർന്ന് പകലിന് 30 നാഴികയും ഇരവിന് 30 നാഴികയും വീതിച്ചു നൽകി. ഒരു നാഴികയ്ക്ക് 60 വിനാഴികയെന്നും ഒരു വിനാഴികയ്ക്ക് 60 ശ്വാസനേരമെന്നും കണക്കുകൂട്ടിയെടുത്തു. ആധുനിക സമയഗണിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1.5 നാഴിക 1 മണിക്കൂറെന്നും 1 നാഴിക 24 മിനിറ്റെന്നും ലഭിക്കും. ഇക്കാലത്ത് സമയമളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നാടൻ സൂത്രത്തിന് നാഴികവട്ട എന്നായിരുന്നു പേര്. ആധുനിക രീതിയിലുള്ള ഘടികാരങ്ങൾ നടപ്പിൽ വന്നതിനു ശേഷവും നാട്ടുകാർ നാഴികയെ കൈവിട്ടില്ല. ഘടികാരത്തെ അവർ വിളിച്ചിരുന്നത് നാഴികമണി എന്നായിരുന്നു. ആധുനിക രീതിയിലുള്ള റിസ്റ്റ് വാച്ചുകളും ക്ലോക്കുകളും സ്വപ്നാവസ്ഥയിലായിരുന്ന കാലത്ത് ഗ്രാമീണർ നിഴൽപ്പാടുകൾ നോക്കി സമയം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പട്ടണങ്ങളിൽ പറകൊട്ടി സമയമറിയിക്കുന്ന സംവിധാനം നിലനിന്നിരുന്നു. ഇതിന് നാഴികക്കൊട്ട് എന്നാണ് വിളിപ്പേര്. നാഴിയെ കാലത്തിൽ നിന്നും ദൂരത്തിലേക്ക് മാറ്റുന്ന രീതിയും രസാവഹമാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പകൽ സമയത്ത് ഏറ്ററക്കമില്ലാത്ത നിരന്ന ഭൂമിയിലൂടെ ഒരു നാഴിക സമയം കൊണ്ട് സാവധാനം നടന്നെത്തുന്ന അകലമാണ് ഒരു നാഴിക ദൂരം. ഇത് 800 ദണ്ഡ് എന്ന് പിന്നീട് കണക്കുകൂട്ടി. ഒരു ദണ്ഡ് എന്നാൽ 4 കോൽ അഥവാ 3 മീറ്റർ ആണ്. കാൽനടയായും കാളവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തിരുന്ന സാധാരണക്കാർക്ക് ദൂരം അറിയാനായി പെരുവഴികളിൽ കുഴിച്ചിട്ടിരുന്ന കല്ലുകളാണ് നാഴികക്കല്ലുകൾ. രാജകീയ മുദ്രകളോടുകൂടി നാട്ടിയിരുന്ന ഈ നാഴികക്കല്ലുകൾ ഒരു സാഹിത്യ ശൈലിയായി മാറിയതും പിൽക്കാല ചരിത്രം. നാഴിയെ ഭൂമിയളവിനായും ഉപയോഗിച്ചിരുന്നതായി പ്രാചീന രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദക്ഷിണ നളന്ദ എന്ന് പോലും വിളിപ്പേരുണ്ടായിരുന്ന കാന്തല്ലൂർ ശാല ഇന്നറിയപ്പെടുന്നത് വലിയശാല എന്നാണ്. നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലൂർ ശാല ക്ഷേത്രത്തിലെ പുറത്തെ ബലിമണ്ഡപത്തിൽ 14-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ഒരു ശിലാലിഖിതത്തിൽ നിലങ്ങളെ നാഴിയളവിൽ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ഠനാദിച്ചൻ എന്ന നാടുവാഴി ഈ ബലിമണ്ഡപം പണി ചെയ്യിച്ച് അതിന്റെ ചെലവുകൾക്കായി 150 നാഴി വിത്ത് വിതയ്ക്കുന്ന നിലങ്ങൾ കടിയൂർ എന്ന സ്ഥലത്ത് വിട്ടുകൊടുത്തു എന്നതാണ് സാരം. ഇന്നത്തെ രീതി അനുസരിച്ച് 1 ഹെക്ടറോളം വിസ്തൃതി വരുന്ന നിലങ്ങളെയാണ് 150 നാഴിക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ അളവിന്റെ ലോകത്ത് നാഴിയുടെ അപ്രമാദിത്വം നിലനിന്നിരുന്നപ്പോൾ തന്നെ തൊഴിൽ ശ്രേണിയിലെ പദവി അളക്കാനും നാഴിയെ കൂട്ടുപിടിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ പ്രഭു കുടുംബങ്ങളിലെ ഭൃത്യന്മാർക്ക് ശമ്പളമായി നൽകിയിരുന്നത് അരിയായിരുന്നു.

0: പ്രധാന ഭൃത്യന്റെ ഒരു ദിവസത്തെ ശമ്പളം. ഇത് അന്നത്തെ നിലയ്ക്ക് ഉയർന്ന കൂലിയായിരുന്നു. അതിനാൽ മറ്റു ഭൃത്യന്മാരിൽ നിന്നും തിരിച്ചറിയാനായി ഇവരെ വിളിച്ചിരുന്നത് നാനാഴിക്കാരൻ എന്നായിരുന്നു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
5: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
7: മൈ ജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
8: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
9: എന്നാ ഞാനും വരുന്നളയാ.
10: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
11: ഇനി കഥ കേൾക്കാം.
12: പണ്ട് പണ്ട്
13: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
14: കാലിപ്സോയുടെ അടുത്ത് സുഖലോലുപനായി കഴിഞ്ഞ ഒഡീസിയൂസിന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള ആഗ്രഹമുണ്ടായി. കാലിപ്സോയുടെ അടുത്ത് നിന്നും മടങ്ങുന്ന ഒഡീസിയൂസിന് തന്റെ കപ്പൽ യാത്രയ്ക്കിടയിൽ വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. കടലിലെ ആ യാത്ര വളരെ ദുർഘടം പിടിച്ചതാകുന്നു. ഇനി തുടർന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം.
15: ഒരു വലിയ തീര ഒഡീസിയൂസിനെ പാറക്കെട്ടുകൾ നിറഞ്ഞ കടലോരത്തേക്ക് പായിച്ചു. അദ്ദേഹം രണ്ട് കൈകൊണ്ടും പാറയിൽ അള്ളിപ്പിടിച്ച് തിര പിൻവാങ്ങുന്നതുവരെ അതേ നിലയിൽ കിടന്നു. പക്ഷേ തിരയുടെ പിൻവാങ്ങലിൽ അദ്ദേഹം സമുദ്രത്തിന്റെ അകത്തേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. ഒഡീസിയൂസ് സർവ്വശക്തി എടുത്ത് തുഴഞ്ഞു. അങ്ങനെ പ്രശാന്തമായ ഒരു നദീമുഖത്തെത്തി. നദി സമുദ്രവുമായി സംഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് നദീദേവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു.
16: പ്രഭോ, നദീദേവ, അങ്ങ് ആരായിരുന്നാലും എന്നെ രക്ഷിക്കണേ. ദുരിതങ്ങളിൽപ്പെട്ട് തകർന്നവനും തളർന്നവനുമായി നിരാധാരനും ഭവനരഹിതനുമായി നിൽക്കുന്ന എന്നിൽ കനിയണമേ. ഈ നിർഭാഗ്യവാനെ ഇനിയും ശിക്ഷിക്കരുതേ.
15: ഈ പ്രാർത്ഥന കേട്ട നദി ഉടനെ അതിന്റെ ഒഴുക്ക് അവസാനിപ്പിച്ചു. പ്രശാന്തമായ ജലാശയം പ്രത്യക്ഷമായി. നീന്തിയും തുഴഞ്ഞും ഒഡീസിയൂസ് കരയ്ക്കണഞ്ഞു. ക്ഷീണിതനായി കരയിൽ കാലുകുത്തിയ ഒഡീസിയൂസ് തനിക്ക് ഐനോദേവി സമ്മാനിച്ചിരുന്ന കഞ്ചുകം അഴിച്ച് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിഞ്ഞുനോക്കിയില്ല, അത് ചെന്ന് വീണത് ഐനോദേവിയുടെ കൈകളിലായിരുന്നു. കരയിലെത്തിയ നഗ്നനും അവശനുമായ ഒഡീസിയൂസ് പതുക്കെ പതുക്കെ ഇഴഞ്ഞ് പുൽച്ചെടികളുടെ പുറത്ത് വീണ് ഭൂമിദേവിയെ ചുംബിച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇനി എന്തെല്ലാം എനിക്ക് സംഭവിക്കുമോ ആവോ? തണുത്തു വിറങ്ങലിച്ച രാത്രിയിൽ നഗ്നനായി ഞാൻ ഇവിടെ കിടക്കുന്ന പക്ഷം മഞ്ഞെന്നെ കൊന്നുകളയില്ലെന്ന് ആരറിഞ്ഞു? തണുത്ത കാറ്റേറ്റ് ശരീരം കിടുകിടാ വിറയ്ക്കുന്നു. ഈ കാട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഹിംസ്രജന്തുക്കൾ വന്നാൽ അതിന്ന തത്താഴത്തിന് എന്നെ ഇരയാക്കില്ലേ? ഒഡീസിയൂസ് ഒരു കുറ്റിക്കാട്ടിൽ പ്രവേശിച്ചു. ചുറ്റും തുറസായ ഭൂമിയാണ്. നിലത്ത് വരെ പടർന്നു വളർന്ന രണ്ട് വൃക്ഷങ്ങൾക്ക് താഴെ നിരപ്പായ സ്ഥലത്ത് അദ്ദേഹം ഇഴഞ്ഞു കയറി. മഴയും കാറ്റും സൂര്യരശ്മിയും കടന്നു വരാത്ത പച്ചില ചാർത്തിന് കീഴിൽ കിടന്നു. കട്ടിയുള്ള കരിയിലകൾ കൊണ്ട് കിടക്കയും പുതപ്പും നിർമ്മിച്ചു. ദുരിതങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു അഭയസ്ഥാനം കണ്ടെത്തിയതിൽ അദ്ദേഹം ആശ്വസിച്ചു. അഥീനി ദേവി സർവവും വിസ്മരിപ്പിക്കുന്ന ഉറക്കം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പല്ലാസ് അഥീനി ദേവി ആൽസിനൂസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് പോയത്. രാജാവിന്റെ പുത്രി നാസിക്ക ഉറങ്ങുന്ന അന്തപുരത്തിൽ പ്രവേശിച്ചു. വിശ്വസൗന്ദര്യം ഉടലെടുത്ത മനോമോഹിനിയായിരുന്നു നാസിക്ക.
16: അവളുടെ അന്തപുരത്തിന് ചുറ്റുമുള്ള വാതിലുകളിൽ തോഴിമാർ കാവൽ നിന്നിരുന്നു. തന്മൂലം നാസിക്കയുടെ ആത്മമിത്രമായ ഒരു യുവതിയുടെ വേഷത്തിലാണ് അഥീനി ദേവി അന്തപുരത്തിൽ പ്രവേശിച്ചത്.
15: നാസിക്ക, നീ എന്താണ് ഇത്ര അലസയായി കഴിയുന്നത്? വിവാഹപ്രായമെത്തിയ നിന്നെ മോഹിച്ച് എത്രയെത്ര യുവാക്കൾ കഴിയുന്നു. നിന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ? വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ കുളിച്ച് പരിമള തൈലം പുരട്ടി നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചു നടക്കുന്നു. നീ മാത്രം ഉദാസീനയായി കഴിയുന്നത് ശരിയല്ല. പ്രഭാതത്തിൽ നദീതീരത്തേക്ക് പോകുവാൻ വണ്ടി ഏർപ്പാട് ചെയ്യാൻ അച്ഛനോട് പറയുക. നിന്റെയും നിന്റെ സഹോദരന്മാരുടെയും വസ്ത്രങ്ങൾ അലക്കി വെടിപ്പാക്കുകയും നീരാടുകയും ചെയ്തിട്ട് തിരിച്ചുപോരാം, അഥീനി ദേവി പറഞ്ഞു. നേരം വെളുത്തു. നാസിക്ക രാജകുമാരി ഉറക്കമുണർന്നു. താൻ കണ്ട സ്വപ്നം കൗതുകകരമായി അവൾക്ക് തോന്നി. അച്ഛനമ്മമാരെ സ്വപ്നവിവരം അറിയിക്കുവാൻ അവളോടി. നാസിക്ക പറഞ്ഞു, അച്ഛാ, ഞാൻ നദിയിൽ കുളിക്കാൻ പോകട്ടെ. എന്റെ വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞിരിക്കുന്നു. അച്ഛന്റെയും എന്റെ സഹോദരന്മാരുടെയും വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കാം. ഞാനല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുവാൻ കടപ്പെട്ടവൾ. ഒരു വണ്ടിയും വസ്ത്രങ്ങൾ കൊണ്ടുപോകാനുള്ള കോവർ കഴുതകളെയും അയക്കാനുള്ള ഏർപ്പാട് അങ്ങ് ചെയ്തു തരില്ലേ? തന്റെ സുന്ദര സ്വപ്നം മുഴുവനും വിശദീകരിക്കാൻ അവൾക്ക് ലജ്ജയായിരുന്നു. എങ്കിലും ബുദ്ധിമാനായ ആൽസിനിസ് രാജാവ് അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി. മകൾ കല്യാണപ്രായമായിരിക്കുന്നല്ലോ എന്ന് രാജാവ് ഓർത്തുപോയി. മകളെ, നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സന്തോഷമേയുള്ളൂ. വണ്ടിയും പരിവാരങ്ങളും നൽകുവാൻ അദ്ദേഹം കൽപ്പന നൽകി. നാസിക്കയുടെ മാതാവ് വിശിഷ്ട ഭോജനങ്ങളും വീഞ്ഞും കൊണ്ടുവന്ന് വണ്ടിയിൽ വച്ചു. കുളി കഴിഞ്ഞുപയോഗിക്കുന്നതിനായി ഒരു സ്വർണപാത്രം നിറയെ പരിമള തൈലവും നാസിക്കയുടെ അമ്മ നൽകി. അലക്കുവാനുള്ള വസ്ത്രങ്ങളും കരുതിയിരുന്നു. നാസിക്കയും തോഴിമാരും പുഴയിലെത്തി. മനോഹരമായ സ്നാനഘട്ടം. കുളിയും വസ്ത്രം കഴുകലുമെല്ലാം കഴിഞ്ഞ് പരിമള തൈലം പൂശി അവർ കരയ്ക്ക് കയറി. വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ടു. ആനന്ദപൂർവ്വം അവർ ആഹാരവും കഴിച്ചു. കുളിയും ഭക്ഷണവും കഴിഞ്ഞ് പൂർവാധികം ഉന്മേഷവതികളായി തീർന്ന ആ യുവസുന്ദരിമാർ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. പന്തുകൾ കൊണ്ട് അവർ അമ്മാനമാടി. മനോഹരമായ കൈത്തണ്ടുകൾ ചലിപ്പിക്കുന്നതിനൊപ്പം നാസിക്ക മധുരഗാനങ്ങൾ ആലപിച്ചു. പരിചാരകന്മാരുടെ ഇടയിൽ അവൾ ഒരു ദേവകന്യകയെപ്പോലെ തിളങ്ങി. രാജകുമാരിയുടെ കയ്യിൽ നിന്ന് ഒരു പന്ത് തെറിച്ച് പുഴയിൽ വീണു. അത് കണ്ട് കൂട്ടുകാരികൾ ബഹളമുണ്ടാക്കി. സ്ത്രീകളുടെ ശബ്ദ കോലാഹലം കേട്ട് ഒഡീസിയസ് ഉണർന്നു. അദ്ദേഹം നോക്കി. സൌന്ദര്യധാമങ്ങളായ കന്യകമാരെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവർ മനുഷ്യസ്ത്രീകളോ വനദേവതമാരോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഒഡീസിയസ് കുറ്റിക്കാട്ടിൽ നിന്നിഴഞ്ഞ് പാത്തും പതുങ്ങിയും പുറത്തുവന്നു. പച്ചിലകൾ കൊണ്ട് തന്റെ നഗ്നത മറച്ചു. ആ രൂപത്തിൽ പ്രത്യക്ഷനായ പുരുഷനെ കണ്ട് നാസിക്ക ഒഴിച്ചുള്ള പെൺകുട്ടികൾ ഭയന്നു. തോഴിമാർ അടുത്തുള്ള മൺകൂനയ്ക്ക് പിന്നിൽ ഒളിച്ചു. നാസിക്ക നിർനിമേഷയായി അവിടെ തന്നെ നിലകൊണ്ടു. ഒഡീസിയസ് നാസിക്കയുടെ സമീപം വന്നു. അദ്ദേഹം പറഞ്ഞു, ശക്തി സ്വരൂപിണിയായ ദേവി അവിടുന്ന് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്യൂസ് പുത്രിയായ ആർട്ടിമസിന്റെ ലാവണ്യമുള്ള ദേവിയെ കാണുന്ന കണ്ണുകൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ കൊടും ദാരിദ്ര്യത്തിലകപ്പെട്ടിരിക്കുകയാണ്. 20 ദിവസം നിരന്തരം കടൽത്തിരകളോട് മല്ലടിച്ച് അവശനായി നിൽക്കുന്ന എന്നിൽ ദേവി കനിയണേ, ഈ നാട്ടിൽ ആരെയും എനിക്ക് പരിചയമില്ല. ദയവായി പട്ടണത്തിലേക്കുള്ള വഴി കാണിച്ചു തരണം. നഗ്നത മറയ്ക്കുവാൻ ഒരു തുണിക്കഷ്ണമെങ്കിലും തന്നാൽ ഞാൻ കൃതാർത്ഥനായിരിക്കും. നാസിക്ക പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. വസ്ത്രവും ഭക്ഷണവും ഞങ്ങൾ തരാം. ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞുതരാനും പട്ടണത്തിലേക്കുള്ള വഴി കാണിച്ചു തരാനും സന്തോഷമേയുള്ളൂ. ഇത് ഫിഷ്യൻ രാജ്യമാണ്. ഇവിടത്തെ ഭരണാധികാരിയായ ആൽസിനിയസിന്റെ പുത്രിയാണ് ഞാൻ. നാസിക്ക തോഴിമാരെ വിളിച്ചു. അവർ ലജ്ജാലുക്കളായി അടുത്തെത്തി. നാസിക്ക പറഞ്ഞു, തോഴിമാരെ, നിങ്ങൾ ഭയപ്പെടാതെ വരൂ. ഇദ്ദേഹം ശത്രുവല്ല. കപ്പൽ നാശം വന്ന് ഭയങ്കരമായ ദുരിതങ്ങൾ അനുഭവിച്ച ശേഷം ഇവിടെ വന്നയാളാണ്. അപരിചിതരെയും കഷ്ടപ്പെടുന്നവരെയും സൂര്യദേവൻ നമ്മുടെ അടുത്തേക്കാണ് അയക്കുന്നത്. ഇയാളെ വേണ്ട വിധം ശുശ്രൂഷിക്കണം. കുളിക്കാനും ഭക്ഷണത്തിനുള്ള സൌകര്യങ്ങളും ചെയ്തു കൊടുക്കണം. സൌകര്യപ്രദമായ ഒരു കുളിസ്ഥലം തോഴിമാർ ഒഡീസിയസിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ പോയി സമുദ്രത്തിൽ നിന്നും പറ്റിപ്പിടിച്ചിരുന്ന ഉപ്പെല്ലാം കഴുകിക്കളഞ്ഞു. പിന്നീട് എണ്ണ പുരട്ടി വീണ്ടും കുളിച്ചു. നാസിക്ക കൊടുത്തയച്ച നല്ല വസ്ത്രങ്ങൾ അയാൾ ധരിച്ചു. ഒഡീസിയസിന്റെ ചുരുണ്ട മനോഹരമായ മുടി പെൺകഴുത്തിൽ ഒതുങ്ങിക്കിടന്നു. അഥീനി ദേവി അദ്ദേഹത്തെ പൂർവാധികം സുന്ദരനാക്കി. അനന്തരം ലാവണ്യം കൊണ്ടും പൌരുഷം കൊണ്ടും തിളങ്ങുന്ന ഒഡീസിയസ് കടലോരത്തേക്ക് നടന്നു. നാസിക്ക വിടർന്ന കണ്ണുകളോടെ അയാളെ നോക്കി. അവൾ പറഞ്ഞു, സഖിമാരെ നോക്കുക, നമ്മുടെ അതിഥി എത്ര സുന്ദരനായിരിക്കുന്നു. ദേവന്മാരെപ്പോലെ ഇദ്ദേഹം എന്റെ ഭർത്താവായി തീർന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നാസിക്കയും സഖികളും വിളമ്പിക്കൊടുത്ത വിശിഷ്ട ഭോജ്യങ്ങൾ ഒഡീസ്യൂസ് ആർത്തിയോടെ കഴിച്ചു. ദീർഘനാളായി അദ്ദേഹം പട്ടിണിയായിരുന്നല്ലോ. കുറേ സമയത്തിനു ശേഷം നാസിക്ക തിരിച്ച് രാജധാനിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളിൽ മുഴുകി. ഉണങ്ങിയ വസ്ത്രങ്ങൾ അവൾ മടക്കി വണ്ടിയിൽ വച്ചു. അവൾ ഒഡീസ്യൂസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങയെ രക്ഷിക്കണമെന്ന് എനിക്ക് അതിയായ താൽപ്പര്യമുണ്ട്. അതിന് ഞാൻ പറയുന്നതുപോലെ ചെയ്യണം. ഈ പുൽമേടുകളെല്ലാം കടന്ന് തീരുന്നതുവരെ എന്റെ വണ്ടിയെ അനുഗമിക്കുന്ന തോഴിമാരോടൊപ്പം അങ്ങ് വരണം. നഗരത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നഗരത്തിനു ചുറ്റും മതിൽക്കെട്ടുണ്ട്. ഇരുവശത്തും ഓരോ തുറമുഖവും കാണാം. പക്ഷേ ഇടുങ്ങിയ ഒരു ഗോപുരവാതിലേ ഉള്ളൂ. സമീപത്തായി പൊസിഡോണിന്റെ പുണ്യതീർത്ഥവും കപ്പൽപാളയവും ഉണ്ട്. കപ്പൽ പണിക്കാരും മറ്റുമായി ധാരാളം ആളുകൾ അവിടെയുണ്ടാകും. എന്നോടൊപ്പം അങ്ങ് വരികയാണെങ്കിൽ ആളുകൾ അപവാദങ്ങൾ പറഞ്ഞു വരത്താനിടയുണ്ട്. വിവാഹത്തിനു മുമ്പ് ഒരു പെൺകുട്ടി ഏതെങ്കിലും യുവാവിനോടൊത്ത് സഞ്ചരിക്കുന്നത് ഈ രാജ്യത്ത് പതിവല്ല. അങ്ങ് ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ പറയാം. നഗര കവാടത്തിനടുത്ത് രാജവീഥിയുടെ ഒരു വശത്തായി പോപ്പുലാർ മരങ്ങൾ തഴച്ചു വളരുന്ന ഒരു ഉദ്യാനമുണ്ട്. അധീനി ദേവിയുടെ ഉദ്യാനമെന്നാണ് അതറിയപ്പെടുന്നത്. അങ്ങ് ആ പൂന്തോട്ടത്തിൽ ഇരിക്കുക. ഞങ്ങൾ നേരെ രാജധാനിയിലേക്ക് പോകും. അങ്ങ് പിന്നീട് ആരോടെങ്കിലും ചോദിച്ച് വഴി മനസ്സിലാക്കിയ ശേഷം എന്റെ പിതാവിന്റെ പക്കലേക്ക് വരിക. ഒരു ദേവനെപ്പോലെ പ്രസന്നവതനായി സദാ വീഞ്ഞുകുടിച്ചുകൊണ്ട് സിംഹാസനത്തിൽ എന്റെ പിതാവ് ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തെയും കടന്ന് എന്റെ മാതാവിന്റെ പക്കലേക്ക് ചെല്ലുക. അമ്മ പ്രസാദിക്കുന്ന പക്ഷം അങ്ങയ്ക്ക് സ്വന്തം രാജ്യത്ത് മടങ്ങിയെത്താനും സ്വഭവനത്തിൽ പ്രവേശിക്കുവാനും കഴിയും. നാസിക ഇത്രയും പറഞ്ഞ ശേഷം വണ്ടി ഓടിച്ചുപോയി. തോഴിമാരും ഒഡീസിയൂസും അവളെ അനുഗമിച്ചു. അവർക്ക് അനുയാത്ര ചെയ്യാവുന്ന വിധത്തിൽ സാവധാനമാണ് നാസിക വണ്ടി ഓടിച്ചത്. സൂര്യാസ്തമയത്തോടുകൂടി അവർ അഥീനി ദേവിയുടെ പാവനമായ പൂന്തോട്ടത്തിലെത്തി. അവിടെ ഒഡീസിയൂസിനെ ഏകനായി വിട്ട് നാസിക്കയും തോഴിമാരും പോയി. ഒഡീസിയൂസ് അഥീനി ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, സ്യൂസ് ഭഗവാന്റെ പുത്രിയായ അഥീനി ദേവി, അങ്ങന്റെ പ്രാർത്ഥന കനിഞ്ഞ് കൈക്കൊണ്ടാലും പിഷ്യൻ രാജ്യത്തിൽ ഞാനിതാ അതിഥിയായി എത്തിയിരിക്കുന്നു. ആൽസിനൂസ് രാജാവും പ്രജകളും എന്നോട് സ്നേഹപൂർവ്വം പെരുമാറാൻ ദേവി എന്നെ അനുഗ്രഹിക്കണമേ. പല്ലാസ് അഥീനി ഒഡീസിയൂസിന്റെ ഹൃദയസ്പൃക്കായ പ്രാർത്ഥന കേട്ടു. എങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടാനും അയാളെ സാന്ത്വനിപ്പിക്കാനും അവൾ തുനിഞ്ഞില്ല. കാരണം തന്റെ പിതൃസഹോദരനായ പൊസിഡോൺ ഒഡീസിയൂസിനെ ശിക്ഷിക്കുവാൻ കച്ചകെട്ടി നിൽക്കുന്ന കാര്യം ദേവിക്കറിയാമായിരുന്നു. അലക്കി വെളുപ്പിച്ച വസ്ത്രങ്ങളുമായി നാസിക്ക കൊട്ടാരത്തിലെത്തി. രാജകുമാരിയുടെ സഹോദരന്മാർ അവളെ സ്വീകരിച്ചു. നാസിക്ക തന്റെ ആഡംബരപൂർണമായ അന്തപുരത്തിൽ കയറിയപ്പോൾ അംഗരക്ഷകനായ യൂറിമെഡൂസ തീ കായുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അഥീനി ദേവിയുടെ ഉദ്യാനത്തിൽ കഴിഞ്ഞ ഒഡീസിയൂസിനെ രക്ഷിക്കാൻ ദേവി പ്രത്യക്ഷയായി.
9: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
12: പണ്ട്
17: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
18: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
17: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
19: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
20: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
21: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
22: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
21: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
22: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
23: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
17: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
24: എന്തേട്ടാ ഒരു വിഷമം?
25: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
24: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
25: അതെവിടുന്ന്?
24: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
17: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: സമയം 6 മണി.
5: നമസ്കാരം. പ്രധാന വാർത്തകൾ.
6: ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരള ടൂറിസം വകുപ്പിന്റെ ഓണം ടൂറിസം വാരാഘോഷ വിളംബര പതാക ഘോഷയാത്രയ്ക്ക് കോവളത്ത് തുടക്കമായി. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23 ഞായർ മുതൽ തിരുവോണ ദിനമായ 26 വരെ കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നും തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് കൊച്ചി മെട്രോ ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസ് ഉണ്ടായിരിക്കും. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി 230 മില്യൺ ഡോളറിന്റെ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും വായനയ്ക്കും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുക. ഇടുക്കി ജില്ലാതല ഓണം ടൂറിസം വാരാഘോഷമായ ഓണോത്സവ് 2026 ചെറുതോണിയിൽ തുടക്കം. ഓഗസ്റ്റ് 21 മുതൽ 31 വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഓണവിപണി പ്രത്യേക പരിപാടി. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. 6:00 ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുംകുന്നം പ്രണവ് പി എസ് മൃദംഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകിട്ട് 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകൾ. തുടർന്ന് രാവിലെ 9:00 വരെ നമസ്തേ അനന്തപുരി. ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പോവ് എന്ന കവിത. ആലാപനം കെ എസ് ഹരിശങ്കർ. ഉദയഗീതം ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയത്. പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 117 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:30 ഗാനോപഹാരം. 12:00 പുത്തൻ പാട്ടുകൾ.

10:30 റീഗൽ ജുവലേഴ്സ്. ഇന്നത്തെ സ്വർണവില 10:31 പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകേരളി. മലയാള വാഗ്വേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി മഹാകവി കുട്ടമത്ത് കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എച്ച് സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 നിർമൊഴി. ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി. മൂന്ന് മണിക്ക് തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് താജു നിസയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ. വിവിധ കലാകാരന്മാർ പാടിയ മലയാളം കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C. കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C. കുറഞ്ഞ താപനില 25.4°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബാഹുബലി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം, ഒപ്പം ശ്വേതയും, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കീരവാണിയുടെ സംഗീതം.

0: മനു മഞ്ജിത്ത് എഴുതി, സാം സിയെ സംഗീതം നൽകി, കാബിൽ കപിലൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം RDH.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
7: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
6: 45 ദിവസം?
7: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: മൈജി ഓണം, മാസ ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
0: അരുൺ അലാഫ് എഴുതി, ഹേഷം അബ്ദുൽ വഹാബ് സംഗീതം നൽകി, ദർശന രാജേന്ദ്രനോടൊപ്പം പാടിയ ഗാനം. ചിത്രം ഹൃദയം.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899121459.
2: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
5: MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
6: കണ്ടീഷൻ അപ്ലൈ. മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റിക്കൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
7: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
8: ഇത് സന്ധ്യാഗീതത്തിന്റെ സമയം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3-ാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
1: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.

0: ുന്നത് കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അത്തം തുടങ്ങിയത് മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
0: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രന്ഥശാലയിൽ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പു കമ്പികൾ തെറിച്ചുവീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1250-ൽ നിന്നും 1500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 പോയിന്റ് ഉയർന്ന് 77,541-ലും നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 24,252-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 117,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും.

ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
6: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: ശ്രമം വിജയത്തിലേക്കും ശ്രദ്ധ പൂർണതയിലേക്കും ക്ഷമ ഉന്നതിയിലേക്കും നമ്മെ നയിക്കും. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എങ്ങനെയാണ് റബ്ബർ തോട്ടത്തിൽ കാപ്പിയും കൊക്കോയും നടേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: ഓണവിപണി പ്രത്യേക പരിപാടി.
1: ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. ജാതിമത വർഗഭേദമന്യേ മലയാളികൾ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ അതീവ സന്തോഷത്തോടെയാണ് ജനങ്ങൾ ഇക്കുറിയും ഓണം ആഘോഷിക്കുന്നത്. നാട്ടിലെങ്ങും ക്ലബ്ബുകളും വായനശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും സർക്കാർ സർക്കാരിതര സംഘടനകളുമെല്ലാം വലിയ തോതിലാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിവരുന്നത്. സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേൽക്കാനായി സംസ്ഥാന സർക്കാരും കൃഷിക്കൂട്ടങ്ങളും കാർഷിക സംരംഭകരും കാർഷികേതര മേഖലയിലും ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി ഓണവിപണികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓണവിപണികളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ആകാശവാണിയുടെ വയലും വീടും പരിപാടി ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിപുലമായ ഓണച്ചന്തകളിലൂടെ ഇക്കുറി ഓണക്കച്ചവടം ഗംഭീരമാക്കാനാണ് കൃഷിവകുപ്പിന് കീഴിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ അഥവാ VFPCK ലക്ഷ്യമിടുന്നത്. ഇതേക്കുറിച്ച് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ പ്രോജക്ട് ഡയറക്ടർ ശ്രീ അനിൽകുമാർ GR.
3: കേരള സർക്കാർ 2026 ഓണത്തിനെ വരവേൽക്കുന്നതിലേക്കായി 2000 ഓണച്ചന്തകൾ കേരളത്തിൽ ഉടനീളം 22 ഓഗസ്റ്റ് മുതൽ 25 ഓഗസ്റ്റ് വരെ നടത്തുന്നു. പ്രസ്തുത ഓണച്ചന്തകളിൽ 1074 എണ്ണം കൃഷിഭവനുകൾ മുഖാന്തരവും 766 ഹോർട്ടികോർപ്പ് മുഖാന്തരവും 160 മാർക്കറ്റുകൾ VFPCK മുഖാന്തരവും നടത്തുന്നു. പ്രസ്തുത മാർക്കറ്റുകളിൽ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ 10% വില കൂട്ടി സംഭരിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ വില കുറച്ച് വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. VFPCK ഓണച്ചന്തകളുടെ ജില്ലാതല ക്രമീകരണങ്ങൾ 17, കൊല്ലം 16, 16, ആലപ്പുഴ 12, കോട്ടയം 16, ഇടുക്കി 7, എറണാകുളം 16, തൃശ്ശൂർ 16, പാലക്കാട് 16, മലപ്പുറം 10, കോഴിക്കോട് 6, വയനാട് 5, കണ്ണൂർ 5, കാസർഗോഡ് 2 എന്നീ ക്രമത്തിലാണ്. ഓണക്കാലത്തെ പച്ചക്കറി വില പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നേന്ത്രക്കായ്ക്ക്, ഞാലിപ്പൂവൻ, ഇഞ്ചി, ചീര എന്നിവയുടെ വിലയിൽ വർധനവ് കാണുന്നു. മറ്റ് വിലകൾ നിലവിൽ ഒരു മാസക്കാലമുള്ള വിലയ്ക്ക് ഗണ്യമായ മാറ്റം വന്നിട്ടില്ല. എന്നാൽ മറുനാടൻ പച്ചക്കറികളുടെ കാര്യത്തിൽ കേബേജ്, ബീൻസ്, ബീട്രൂട്ട് എന്നിവയുടെ വില കൂടിയിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് പഴംപച്ചക്കറിയുടെ വില വരും ദിവസങ്ങളിൽ കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഉപഭോക്താക്കൾ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: കൃഷിവകുപ്പിന്റെ പാലാ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബീന ഫിലിപ്പ്.
4: ഓണക്കാലത്ത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിച്ച് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ വിലസ്ഥിരതയ്ക്കായുള്ള വിപണി ഇടപെടൽ പദ്ധതിയുടെ ഭാഗമായി എല്ലാ പഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് മാസം 22 മുതൽ 25 വരെയുള്ള തീയതികളിലാണ് ഓണവിപണികൾ പ്രവർത്തിക്കുന്നത്. ഓണവിപണിയിലൂടെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 10% അധിക വില നൽകി സംഭരിക്കുന്നതും ഓണവിപണിയിലൂടെ വിൽപ്പന നടത്തുമ്പോൾ പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലയേക്കാൾ 30% വരെ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതുമാണ്.

0: ജൈവ സർട്ടിഫിക്കേഷനുള്ള കർഷകരിൽ നിന്നും പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ 20% അധിക വില നൽകി സംഭരിക്കുന്നതാണ്. ഓണവിപണിയിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്ന കർഷകരുടെ കതറാപ്പ് രജിസ്ട്രേഷൻ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഉൽപ്പന്നങ്ങളുടെ വില നൽകുന്നതിനും ഏത് ഓണവിപണിയിലും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും കതറാപ്പ് രജിസ്ട്രേഷൻ സഹായകരമാണ്.
1: ഒരു ഹൈടെക് നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ വികസനത്തിന്റെ പാതയിലാണ്. നിരവധി കർഷകരും സംരംഭകരും ഉൾപ്പെടെയുള്ളവർ ഈ നാടിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയുടെയും ആറ്റിങ്ങൽ കൃഷിഭവന്റെയും നേതൃത്വത്തിലുള്ള വിപുലമായ ഓണച്ചന്ത ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ആറ്റിങ്ങൽ കൃഷി ഓഫീസർ ശ്രീ പ്രമോദ് ജി എസ്.
2: സംസ്ഥാന കൃഷി വകുപ്പ് 2026 ഓഗസ്റ്റ് മാസം 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഓണച്ചന്ത നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ വെച്ച് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെയും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണവിപണി നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഹോർട്ടിക്രോപ്പ്, VAPCK, മറ്റ് സർക്കാർ ഏജൻസികൾ തുടങ്ങിയവരുടെ പച്ചക്കറികളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവനിൽ തന്നെ നിലവിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിപണിയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വിപണിയിലെ വിലക്കയറ്റം തടയുക എന്നതാണ് ഈ ഓണച്ചന്ത കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ അവലംബിച്ചിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യമായ നാളികേര വസ്തുക്കൾ, വാഴവിത്തുകൾ, മറ്റു ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയുടെ വിപണന മേളയും കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ള സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും പച്ചക്കറി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് വിപണികൾ സജീവമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്.
1: ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സുഗന്ധവ്യഞ്ജന വിളകളും ഏലത്തോട്ടങ്ങളും സമൃദ്ധമായ ഒരു മലയോര കാർഷിക ഭൂമികയാണ്. കഠിനാധ്വാനം കൈമുതലാക്കി കാടുകളും പുൽമേടുകളും കൃഷിസ്ഥലമാക്കി മാറ്റിയ ഒരു കാർഷിക പാരമ്പര്യം ഇവിടുത്തെ മണ്ണിനുണ്ട്. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ഇവിടുത്തെ കർഷകരുടെ കൈത്താങ്ങാണ് വാത്തിക്കുടി കൃഷിഭവൻ. വാത്തിക്കുടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരു ഓണച്ചന്ത പ്രവർത്തിക്കുന്നു.
3: ഞാൻ ജോഷി. ഞാൻ ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഗ്രേഡ് 1, 15 ഇയേഴ്സ് ഹയർ ഗ്രേഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാധനങ്ങൾ

നടപ്പിലാക്കുന്നത്. ഈ ടോട്ടൽ 65,000 രൂപ തന്നു കഴിഞ്ഞാൽ 15,000 രൂപ നമ്മുടെ അതായത് കട, ഇപ്പോൾ വാടകയ്ക്കായിരിക്കുമല്ലോ നമ്മൾ കടകൾ എടുക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൽ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സെയിൽസ്മാനായിട്ട് നിന്നുള്ള പരിചയം അവർക്ക് അത്രയ്ക്ക് പോരാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പം പുറത്തുനിന്ന് രണ്ടുപേരെയൊക്കെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും അത് വെട്ടി മുറിച്ച് തൂക്കാനും അളന്ന് തൂക്കാനും ഒക്കെ നമുക്ക് ആൾക്കാരെ സെയിൽസിന് വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും.

വേണ്ടിയിട്ട് നമ്മൾ വകയിരുത്തുന്നത്. അപ്പൊ ഇത്തവണ അത് ചില കൃഷിഭവനുകളിൽ ഓരോ പഞ്ചായത്തിൻ്റെയും ഓരോ മാർക്കറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ച് 70,000, 50,000 അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൃഷിഭവനിലും ഒരുപോലെയല്ല ഫണ്ട് ഇത്തവണ സർക്കാർ ലഭ്യമാക്കിയിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രത്യേകത, അത് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിൾ പേ ചെയ്യാനായിട്ടൊരു അവസരം ഉപഭോക്താക്കൾക്കില്ലായിരുന്നു. ഇത്തവണ തൊട്ട് ഗൂഗിൾ പേ ഏത് ക്യാഷ് ട്രാൻസാക്ഷനും നമുക്ക് ചന്തകളിൽ ലഭ്യമാണ്. അത് കൃഷി വകുപ്പിൻ്റെ കതർ ആപ്പിൻ്റെ ഓണം മാർക്കറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത്തവണ അതിൻ്റെ പർച്ചേസിങ്ങും കൃഷി ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിൽപ്പനയും എല്ലാം അതിൻ്റെ മറ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റും എല്ലാം കതർ ആപ്പിലുള്ള ഓണം മാർക്കറ്റ് സോഫ്റ്റ്വെയർ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ഈ വർഷം ഓണച്ചന്ത നടത്തുന്നത് ഓഗസ്റ്റ്

25 ഏകദേശം ഉച്ചയോടുകൂടി നമുക്ക് ഓണച്ചന്ത അവസാനിക്കും. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തയിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന സാധനങ്ങൾ 30% വില കുറച്ച് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലുമുള്ള കച്ചവടക്കാർ സ്വാഭാവികമായിട്ടും വില താഴ്ത്താൻ നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വില കുറച്ച് വിപണിയിൽ നിന്നും പച്ചക്കറികൾ മറ്റ് സാധനങ്ങൾ വാങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും.

0: ക്കുക എന്നുള്ളതാണ് കൃഷിവകുപ്പ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്.
1: കൃഷിവകുപ്പിൽ ഈ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് പിറന്നാൾ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഫാർമേഴ്സ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓണച്ചന്തയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഓണച്ചന്തയിലേക്ക് ഇനിയിപ്പം അതാത് നമ്മുടെ പഞ്ചായത്തിന് കീഴിലുള്ളതും ആയിട്ടുള്ള കർഷകരുടെ നിന്ന് ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നുള്ള ലിസ്റ്റ് തിരിച്ച് അവരിൽ നിന്ന് ഇത്രാം തീയതി നമുക്ക് ഉൽപ്പന്നങ്ങൾ തരണമെന്ന് ഉറപ്പാക്കുകയും അവരുടെ ലിസ്റ്റ് ശേഖരിച്ച് അവരെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല 21-ാം തീയതി വൈകുന്നേരത്തേക്കോ 22-ാം തീയതി രാവിലത്തേക്കോ നമുക്ക് ഹോട്ടകോർപ്പിൽ നിന്നും സാധനങ്ങൾ കുറച്ച് ലഭ്യമാകും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് കർഷകരിൽ നിന്ന് നമ്മളുടെ ലിസ്റ്റ് എടുത്തതിന് പ്രകാരം കർഷകരിൽ നിന്ന് നമ്മൾ സംഭരിക്കും.
2: ഓണക്കാലത്താണ് ഏറ്റവുമധികം പാലും പാലുൽപ്പന്നങ്ങളും വിറ്റഴിക്കപ്പെടുന്നത്. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ ആറ്റിങ്ങലിലെ കീഴാറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിൽക്കോ ഡയറി വൈവിധ്യമാർന്ന പാലും പാലുൽപ്പന്നങ്ങളുമായി ഓണവിപണിയിൽ സജീവമാണ്. മിൽക്കോയുടെ പ്രസിഡന്റ് ശ്രീ പഞ്ചമം സുരേഷ്.
3: മേഖലയിലെ അറിയപ്പെടുന്ന സഹകരണ സ്ഥാപനമായ ആറ്റിങ്ങൽ മിൽക്കോ ഡയറി പ്രവർത്തന മേഖല വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റിങ്ങൽ മിൽക്കോ കാർഷിക സംഭരണ വിതരണ കേന്ദ്രത്തിൽ ഫ്രഷ് ജ്യൂസ് കൗണ്ടർ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട MLA രമ്യ ഹരിദാസ് കൗണ്ടറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള ഫലങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള ബൃഹത് പദ്ധതിയുടെ തുടക്കം എന്നുള്ള നിലയിലാണ് ഈ ഫ്രഷ് ജ്യൂസ് കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത്. വിതരണ ശൃംഖല വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള മിൽക്കോയുടെ മറ്റൊരു പ്രോഡക്റ്റ് ഔട്ട്ലെറ്റ് വക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഔട്ട്ലെറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബികയാണ്. ശുദ്ധമായ പാലിന്റെ ലഭ്യത കുറവിന് പരിഹാരം കാണുന്നതിനായി മിൽക്കോ ഡയറിയുടെ നേതൃത്വത്തിൽ 20 കർഷകരെ ഉൾപ്പെടുത്തി 20 പശുക്കളെ വാങ്ങി പാലാഴി കമ്മ്യൂണിറ്റി ഡയറി എന്ന പേരിൽ ഒരു സ്ഥാപനം മിൽക്കോ ഡയറി ആരംഭിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പാലാഴി കമ്മ്യൂണിറ്റി ഡയറിയിൽ നിന്നും ലഭിക്കുന്ന പാല് മിൽക്കോ ഡയറിയുടെ നേതൃത്വത്തിലുള്ള ATM കൗണ്ടർ വഴി വിറ്റഴിക്കുകയാണ്. മിൽക്കോ ഡയറിയുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഡയറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രിസർവേറ്റീവ് ഫ്രീയായ വിവിധ തരം സ്നാക്സുകൾ ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ മിൽക്ക് ഷേക്കുകൾ എന്നിവയും ഔട്ട്ലെറ്റുകളിൽ കൂടി ലഭിക്കും. ഓണം പ്രമാണിച്ച് കിഴിവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2: ഓണവിപണി മുന്നിൽ കണ്ട് കേരളത്തിൽ പുഷ്പകൃഷി ചെയ്യുന്നവരുടെ എണ്ണം ഏതാനും വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. പുഷ്പകൃഷിയിലൂടെ ഓണസമൃദ്ധി ഒരുക്കാൻ തയ്യാറെടുക്കുന്ന ഭൂമിക JLG ഗ്രൂപ്പ് അംഗമായ ശ്രീമതി ലിസി ഫിലിപ്പ്.
4: ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ ഒരു മെമ്പറാണ്. എന്റെയും എന്റെ JLG അംഗങ്ങളുടെ കൃഷിസ്ഥലത്തിന്റെ പേര് ഭൂമിക JLG എന്നാണ്. ഞങ്ങള് ഇപ്പൊ ഓണം അനുബന്ധിച്ച് പൂക്കൾ കൊടുക്കുന്നുണ്ട്. പൂക്കള് ഞങ്ങള് കൊടുത്തു തുടങ്ങി 100 kg 200 kg അടുത്ത് ഞങ്ങൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ വീണ്ടും പച്ചക്കറികള് ഓണവിപണിയെ നല്ലതാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൃഷിഭൂമിയില് വഴുതന വെണ്ട പയറ് വർഗ്ഗങ്ങള് പയറ് തേങ്ങയുണ്ട്. അങ്ങനെ പിന്നെ മറ്റുള്ള ഗ്രൂപ്പുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങള് ഓണവിപണി ഒരുങ്ങുകയാണ്. 22, 23, 24 ദിവസങ്ങളിൽ ഞങ്ങള് ഓണവിപണിയാണ്. കൃഷിഭവനിലും ഞങ്ങള് ഓണവിപണി ഒരുക്കുന്നുണ്ട്. 22-ാം തീയതി വിഷമില്ലാതെ വിഭവങ്ങളാകുവാന് ഞങ്ങളുടെ 10-ാം വാർഡിലെ അംഗങ്ങളെ കൊണ്ട് ഒരുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2 ഏക്കറിനകത്താണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം വാഴയുണ്ട്, 50 മൂടുണ്ട്. അതിനകത്ത് കൊലകള് ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. 2 ഏക്കറിലാണ് ചെയ്യുന്നത്. ഈ ജമന്തിയുണ്ട്, ജമന്തിപ്പൂ വിപണിയിൽ ഞങ്ങൾ ഇറക്കുന്നുണ്ട്, വിപണിയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 1 ഏക്കറിനകത്ത് ഞങ്ങൾ ജമന്തിത്തൈ 2000 തൈകളോളം നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൂത്ത് പൂവുകള് ഞങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതും വിഷം ഇല്ലാത്ത പൂക്കള്. നമുക്ക് 1 കിലോയ്ക്ക് 60 രൂപ 70 രൂപ മാത്രമേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. എങ്കിലും നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പൂ കൊടുക്കാൻ നോക്കുന്നുണ്ട്. കടയില് 140 രൂപ 150 രൂപ വിലയുണ്ട്. ആ വിലയ്ക്ക് കുറച്ച് ഒരു സൈറ്റിൽ നിന്ന് നമ്മുടെ ഈ പൂന്തോട്ടത്തിന് എടുത്ത് തന്നെ കൊടുക്കുക, അപ്പോഴേ കച്ചവടം ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും കൂടെ കൂടി റോഡുകളിൽ കച്ചവടത്തിന് ഇറങ്ങുകയാണ്. അതായത് നമ്മൾ റോഡ് സൈഡില് കൊണ്ടുവച്ചിട്ട് പൂ കിറ്റാക്കി 100 രൂപ 100 രൂപ അങ്ങനെ കണക്കിന് വിൽക്കാൻ ഒരുങ്ങുകയാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വില ചെയ്ത ആ സാമ്പത്തികം, നമ്മൾ ചെലവാക്കിയ സാമ്പത്തികം, ആ സാമ്പത്തികത്തെ നോക്കി ലക്ഷ്യമിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്.
5: ഞാൻ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥ്, മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ്. ഇപ്പോൾ ഫാം ജേർണലിസ്റ്റ് ഫോറം എന്നുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത് കേരള ഗാന്ധി സ്മാരക നിധിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഒരു ജൈവ വിപണിയാണ്, പഴം പച്ചക്കറി വിപണി. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ മുടക്കമില്ലാതെ നടത്തുന്നു എന്നുള്ളതാണ്. രാവിലെ 9:30 മുതൽ 11:30 വരെ ഈ വിപണി നടത്തുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് പരിശോധിച്ച് അവർ ജൈവ കൃഷി നടത്തുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇതിലെ അംഗങ്ങളാക്കുന്നത്. ആ രീതിയിൽ വളരെ വിശ്വാസപൂർവമായ ഒരു സംരംഭമാണ് ഈ ജൈവ വിപണി എന്ന് പറയുന്നത്. ടെറസിൽ, അതായത് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതവരാണ് ഏറ്റവും കൂടുതൽ. വീട്ടമ്മമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ്. നല്ല ഉന്നത നിലവാരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പുരോഗമന കർഷകരുണ്ട്, വീട്ടമ്മമാരുണ്ട്. എല്ലാവരും ഈ വിപണിയുമായിട്ട് സഹകരിക്കുന്നു, വിപണിയിൽ വരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈവ വിപണി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവരുടെ കൃഷിയിടങ്ങൾ പരിശോധിച്ച് ഇവരുടെ വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുണഭോക്താക്കളിൽ നിന്നും വലിയൊരു സ്വീകാര്യത ഇതിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് കഴിഞ്ഞ 7-8 വർഷമായിട്ട് മുടക്കമില്ലാതെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. ഫാം ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ സി എസ് രവീന്ദ്രൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ശ്രീമാൻ ഭാസ്കരൻ നായരുണ്ട്. അങ്ങനെ പലരും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, ഇവരെല്ലാം സയൻറ്റിസ്റ്റാണ്. അങ്ങനെ പലരും പല വകുപ്പുകളിൽ നിന്നും റിട്ടയർ ചെയ്തവരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതും ഇതിൻ്റെ പങ്കാളിത്തത്തിൽ വരുന്നതും അംഗങ്ങളായിട്ട് വരുന്നതും അങ്ങനെയുള്ളവരാണ്. ഒരു സാധാരണ രീതിയിൽ 9:30 തുടങ്ങുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 40,000 മുതൽ 50,000 രൂപയുടെ ക്രയവിക്രയം അവിടെ നടക്കുന്നുണ്ട്. അതായത് പഴം പച്ചക്കറികൾ മാത്രമാണ്, പിന്നെ 1-2 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്നതാണ്. ഇത് വെറുതെ ഒരു കച്ചവടം ആയിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ്. ഓരോ വീട്ടിലെ ആൾക്കാരും അവർക്കാവശ്യമായ പച്ചക്കറികൾ, പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അധികം വരുന്നത് ഇങ്ങനെ വിപണി കണ്ടെത്തുക എന്നാണ്. പലർക്കും പല കർഷകർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് വിപണി ഇല്ല എന്നുള്ളത്. ഇടനിലക്കാരാണ് കൂടുതലും വരുന്നത്. പക്ഷെ അത് ഇവിടെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോഴേ ഇവിടെ അവർക്ക് നേരിട്ട് തന്നെ ഇവിടെ വന്ന് അത് വിൽപ്പന നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നമ്മളൊരു വില വിവരപ്പെട്ടിക നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ഈ അംഗങ്ങൾക്ക് ഇതിൽ വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിലാണ്, വളരെ ചിട്ടയോടുകൂടിയാണ് �ത് പ്രവർത്തനം നടത്തുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയവും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഓണത്തിന് തന്നെ ഇപ്പം 22-ാം നാളെ ശനിയാഴ്ച ഓണച്ചന്തയാണ്. ഓണാഘോഷവും ഓണച്ചന്തയും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓണസദ്യ ഈ അംഗങ്ങൾക്കെല്ലാം ഓണസദ്യ കൊടുക്കുകയാണ്. എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഓണച്ചന്തയും നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോഴാ ആ രീതിയിൽ ഈ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാനും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വിള മത്സരം കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴിതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വിൽപ്പനയല്ല ഇത്. അവരവർ കൃഷി ചെയ്യുക, സ്വന്തമായിട്ട് ജൈവ ഉൽപ്പന്നങ്ങൾ അവരുപയോഗിക്കുക, പഴം പച്ചക്കറികൾ അവരുപയോഗിക്കണം, അതുപോലെ തന്നെ അധികം വരുന്നത് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ ഓണച്ചന്ത മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. അത് സർക്കാർ തലത്തിൽ കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ വിപുലമായ രീതിയിൽ നമുക്കത് നടത്താൻ പറ്റും. സർക്കാർ തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഇപ്പം നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ അത് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിൽ മറ്റ് കർഷകർക്ക് ഇത് പ്രയോജനമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതനുസരിച്ച് എല്ലാവർക്കും ഓണാശംസകൾ നൽകുന്നു.
2: പഴം പച്ചക്കറി കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി പന്തളം വെൺമണിയിൽ പ്രവർത്തിക്കുന്ന ഒരു VFPCK സംരംഭമാണ് കല്യാത്തറയിലുള്ള വെൺമണി സ്വാശ്രയ കർഷക വിപണി. VFPCK ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി രഞ്ജിനി AR.
6: കേരള സംസ്ഥാന കൃഷിവകുപ്പ് ഓണസമൃദ്ധി 2026 കർഷക ചന്ത ഓഗസ്റ്റ് 22 ശനിയാഴ്ച 11 മണിക്ക് വെൺമണി കല്യാത്ര ജംഗ്ഷനിലെ വിപണിയിൽ നടത്തുന്നു. സമിതി പ്രസിഡന്റ് ശ്രീ

0: ഇ തോമസ് അധ്യക്ഷനാവുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് ഉദ്ഘാടനം ചെയ്യുന്നതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രശ്മി കുമാരി ആദ്യ വിൽപ്പന നിർവഹിക്കുന്നു. ശ്രീമതി കലാനാരായണൻ വാർഡ് മെമ്പർ ആശംസകൾ നേരുന്നു. 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പ്രവർത്തിക്കുന്ന ഓണവിപണിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സബ്സിഡി ഇനത്തിൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങളായ ചേന, ചേമ്പ്, പയർ, വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങിയവ വിപണിയിലെ അംഗങ്ങളിലായ കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് സംഭരിക്കുന്നു. മറുനാടൻ ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിൽ നിന്നും ലഭ്യമാക്കുന്നതാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.
1: മെഴുവേലി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയുടെ വിശദാംശങ്ങളുമായി സീനിയർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ശ്രീ എൻ ജിജി.
2: മെഴുവേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഓണച്ചന്തയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. കർഷകരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അവരുടെ സാധനങ്ങൾ ഉറപ്പായി സംഭരിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് കർഷകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓണവിപണിക്കായി മറ്റൊരു വിപണി കാത്തിരിക്കേണ്ടതില്ല. കൃഷിവകുപ്പിനെ സമീപിച്ച് അവരുൽപ്പാദിപ്പിച്ച മുഴുവൻ സാധനങ്ങളും കൃഷിവകുപ്പ് 30% അധിക വില നൽകി സംഭരിക്കുകയാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർക്കറ്റ് തേടി പോകേണ്ടതുമില്ല. എല്ലാ പച്ചക്കറി സാധനങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളും ഒക്കെയും മെഴുവേലിയുടെ കൃഷിഭവന്റെ ഓണച്ചന്തയിൽ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 22-ാം തീയതി തുടങ്ങി 25-ാം തീയതി ഉത്രാടം വരെ നീണ്ടു നിൽക്കുന്ന ഈ ചന്തയിൽ കർഷകർക്കും ഗുണഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായി മാറും. കൃഷിവകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ ഓണക്കാലം ഈ വലിയ ഒരു സംരംഭത്തിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഉത്രാടം നാൾ വരെ കഠിനമായ പ്രയത്നത്തിലാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം കർഷകന് നല്ല വില ലഭിക്കുക, ഉപഭോക്താവിന് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക. ഇവ രണ്ടും സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കൃഷിവകുപ്പ് ഈ വർഷവും ഓണം സമൃദ്ധി ചന്തകൾ ആഘോഷിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഓണച്ചന്തയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കദർ ആപ്പ് രജിസ്ട്രേഷനിലൂടെ ഓണച്ചന്തകൾ മുഴുവനും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളും ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പ്രാവശ്യം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗം കർഷകർക്ക് സാധനങ്ങളുടെ വില ലഭിക്കുന്നതിനും ഗുണഭോക്താവിന് കാലതാമസം കൂടാതെ ബില്ലിംഗ് നടത്തി സാധനങ്ങൾ ശേഖരിച്ചു പോകുന്നതിനും ഒരുപോലെ അത് സഹായകരമാകും എന്നതും ഈ വർഷത്തെ ഓണച്ചന്തയുടെ പ്രത്യേകതയാണ്.

നന്മ നിറഞ്ഞ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. ഓണം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടും സമ്പന്നമായ തിരുവോണത്തിനെ വരവേൽക്കാനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ.

ഓണവിപണി പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് റബ്ബർ തോട്ടത്തിൽ കാപ്പിയും കൊക്കോയും നടേണ്ടത്? ഉത്തരം, നാല് റബ്ബർ തൈകൾക്കിടയിൽ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു കൊക്കോ എന്ന കണക്കിൽ നടാം. അതായത് രണ്ട് റബ്ബർ നിരകൾക്കിടയിൽ ഒരു നിര കാപ്പി അല്ലെങ്കിൽ കൊക്കോ നടാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.

0: വേടും സമാപിക്കുന്നു.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ

0: ശബരീഷ് വർമ്മ.
1: ശബരീഷ് വർമ്മയുടെ വരികൾ, രാജേഷ് മുരുകേശന്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം പ്രേമം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം ചിത്രം അധിപൻ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ശ്രീനാഥ് ഭാസൈ, നസ്രിയ നസീം എന്നിവർ പാടിയ ഗാനം. ചിത്രം വരത്തൻ. വിനായക് ശശികുമാറിന്റെ വരികൾ. സുശിൻ ശ്യാമിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാ, രാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: സർഗം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

0: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
1: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്രഗാനം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനിവേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പോലീസ് ബാൻഡ്, അശ്വാരൂഢ സേന എന്നീ വിഭാഗങ്ങളിലെ 127 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. അനന്തപുരി FM-ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം റേഡിയോ കൂട്ടുകാരൻ അനന്തപുരി FM.

വടക്കും നാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപ്പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചന, രവീന്ദ്രൻ്റെ സംഗീതം. ഇനി മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ ഗാനരചന, ജോൺസന്റെ സംഗീതം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒരു തമിഴ് ചിത്രത്തിലെ ഗാനം പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രം ഹരിഹരനും സാധന സർഗവും ചേർന്ന് പാടിയിരിക്കുന്നു.

നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം അതിരൻ, വിനായക് ശശികുമാറിന്റെ വരികൾ, ജയ് ഹരിയുടെ സംഗീതം.

ഖുർബാനി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇന്ദിവറുടെ വരികൾ, കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതം, പാടിയത് നസിയ ഹസൻ.

വിജയ് യേശുദാസ്, മഞ്ജരി എന്നിവർ പാടിയ ഗാനം. ചിത്രം പൊന്മുടി പുഴയോരത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഇളയരാജ.

ചിത്രം നോട്ട്ബുക്ക്. പാടിയത് വിനീത് ശ്രീനിവാസൻ ജോർജ്ന. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം മെജോ ജോസഫ്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാ, രാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, മഞ്ചരി പാടിയ ഗാനം, ചിത്രം രസതന്ത്രം.

0: പകലും രാത്രിയും ഓഫറുകൾ മാത്രം. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
1: യൂസഫ് അലി കച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വർണ്ണക്കാഴ്ചകൾ,

ഒരു ഗാനം കൂടി കേൾക്കാം. ചോക്ലേറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹ്ബാസ് അമൻ പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഗാനരചന, അലക്സ് പോളിൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. ഇപ്പോൾ ഗസൽ.
1: ഗസൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്കറിയാം, ഗസൽ എന്നത് കേവലം സംഗീതം മാത്രമല്ല, ആത്മാവിന്റെ സംഭാഷണമാണത്.

ജീവിതം ചെറുതാണ്. അതിൽ പ്രണയിക്കാനും ആനന്ദിക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അരികിലുള്ളപ്പോൾ ഭയമോ ലജ്ജയോ കൂടാതെ ആ നിമിഷം പൂർണമായും ആസ്വദിക്കണം എന്ന് പറയുന്ന ഗസൽ. ജാഫറിന്റെ വരികൾക്ക് ഗുലാമലി തന്നെ നൽകിയ ഈണവും ആലാപനവും ഇതിനെ കൂടുതൽ തീവ്രമാക്കുന്നു. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ അത് ജുനൂനായി മാറുന്നു എന്നാണ് കവി പറയുന്നത്. അവരുടെ ഓർമ്മകളിലിരിക്കുമ്പോൾ സുഗൂണായി അഥവാ സമാധാനമായി മാറുകയും ചെയ്യുന്നു. ആർക്കും ഉറപ്പില്ലാത്ത നാളെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഇന്നൽ ജീവിക്കാൻ ഓതുന്ന ആ ഗസൽ ഇതാ.

സരേ ശ്യാം ഹുസ്നി, ആബിദ പർവീന്റെ ശബ്ദം ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ. പ്രിയപ്പെട്ടവർ അരികെയുണ്ടെങ്കിലും അവർ കാണിക്കുന്ന ഒരുതരം നിസ്സംഗത അല്ലെങ്കിൽ അകലം കവിയെ വേദനിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും അതിലെവിടെയോ ഒരു വിടവാങ്ങലിന്റെ സൂചനയുണ്ടോ എന്ന സന്ദേഹവും ഈ ഗസലിൽ നിഴലിക്കുന്നു. കേവലം ലൗകിക പ്രണയമല്ല, മറിച്ച് ദൈവത്തോടുള്ള ആത്മാവിന്റെ സംവാദമായും ഈ ഗസലിനെ വ്യാഖ്യാനിക്കാം. ഉർദു കവി ഗുലാം ഹമദാനി മുസാഫിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഭവദീവ് ജയ്പൂർ വാലയാണ്. ആബിദ പർവീന്റെ ആലാപനം ഹൃദയവേദനയെ ഒരു പ്രാർത്ഥന പോലെ വിശുദ്ധമാക്കും.

രാവിന്റെ ഈ നിശബ്ദതയിൽ ഗസലിന്റെ ആഴം അലിഞ്ഞു ചേരുമ്പോൾ നാം ഓരോരുത്തരും പ്രണയത്തിന്റെ പുതിയൊരു ലോകം അനുഭവിച്ചറിയുകയാണ്. ഓർമ്മകളുടെ വസന്തം തീർത്ത ഇണങ്ങൾക്കും ഇത് ഹൃദയത്തിലേറ്റിയ ഏവർക്കും നന്ദി. വീണ്ടും ഒരു മനോഹരമായ ഗസൽ രാവിൽ ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെ മേ റുബി ബാബു, സഭീ ശ്രോതാവും കൂ ശുഭ്രാത്രി.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: കർണാടക സംഗീതശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ കേൾക്കാം. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ്, മൃദംഗം. ഇരയിമ്മൻ തമ്പി രചിച്ച നീലവർണ്ണ പാഹിമാം എന്നു തുടങ്ങുന്ന കൃതിയാണ് ആദ്യം, സുരട്ടിരാഗം ആദിതാളം.

0: ഇതുവരെ കേട്ടത് തിരുവനന്തപുരം ആർ ഗീതാകൃഷ്ണൻ പാടിയ കൃതികൾ. വി ജി ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്നം പ്രണവ് മൃദംഗം.
1: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഭാരതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭി. ആദ്യ ഗാനം അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: നിനച്ചുപോയി.
1: അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയിരിക്കുന്നു. കൈതപ്രത്തിന്റെ ഗാനരചന, ജോൺസന്റെ സംഗീതം.

ചിത്രം ചോറ്റാനിക്കര അമ്മ, പാടിയത് യേശുദാസും സുശീലയും. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: ഏത് ജീവശരീരവും ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വേദാന്ത ദർശനമുണ്ട്. രൂപപ്പെടുക, പിറക്കുക, വളരുക, പരിണമിച്ചുകൊണ്ട് നിലനിൽക്കുക, നശിക്കുക, ഇവയാണത്. മനുഷ്യൻ്റെ ജീവിതഘട്ടങ്ങളിൽ അവസാനത്തേതാണ് വാർദ്ധക്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ളത് കേരളത്തിലാണ്. വൃദ്ധി അഥവാ വളർച്ച എത്തിയവർ എന്നാണ് വൃദ്ധർ എന്ന വാക്കിന് അർത്ഥം. വിശ്രമജീവിതമാണ് വൃദ്ധർക്ക് വിധിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായം ഉചിതമല്ല. ചികിത്സ വേണ്ടിവരാത്ത വിധം ജീവിതം ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്താൻ മുതിർന്ന പൗരന്മാർ ശ്രമിക്കണം. പോഷകാഹാരം വയോജനങ്ങൾക്കും അനിവാര്യമാണ്. വയോജനങ്ങൾ വേഗം രോഗികളാകും എന്നത് മിഥ്യാധാരണയാണ്. അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ വാർദ്ധക്യ സഹജം എന്ന് മുദ്രകുത്തി ചികിത്സ നിഷേധിക്കുന്നതും അനീതി തന്നെ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഒരു സർവേയിൽ ആരോഗ്യമുള്ള വൃദ്ധജനങ്ങളുടെ പ്രവർത്തനശേഷി യുവാക്കളുടേതിന് സമമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണ്. കർമ്മബോധം ഉണർത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വയോജനങ്ങൾ ആരോഗ്യത്തിനനുസരിച്ച് ഏർപ്പെടുന്നത് അഭികാമ്യമാണ്. ചെറു ജോലികൾ ചെയ്യാനോ കളിക്കാനോ വിനോദയാത്രയ്ക്കോ താൻ അശക്തനെന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ വാർദ്ധക്യത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയേയുള്ളൂ. താമസിയാതെ തങ്ങളും വൃദ്ധരാകും എന്നുള്ള യാഥാർത്ഥ്യം പാടേ മറന്ന് മുതിർന്ന പൗരന്മാരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഒരു സംഭവകഥ ഓർമ്മ വരുന്നു. കൂടെ താമസിച്ച വിവാഹിതനായ പുത്രൻ പുതിയ വീട് നിർമ്മിച്ച് താമസം അവിടേക്ക് മാറ്റി. പിതാവിനെ ക്ഷണിച്ചെങ്കിലും കൂടെ പോയില്ല. എങ്കിലും മകനെയും കൊച്ചുമക്കളെയും കാണാൻ അയാൾ പലപ്പോഴും മകൻ്റെ വസതിയിൽ എത്തുമായിരുന്നു. ഒരു ദിവസം അയാൾ മകൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നടന്ന ചില സംഭാഷണം കേൾക്കാനിടയായി. ഇത് കേട്ട വൃദ്ധപിതാവ് തകർന്ന ഹൃദയമോടെ അവിടെ നിന്നും മടങ്ങി. എന്നാൽ വൃദ്ധമാതാപിതാക്കളെ ധർമ്മബോധമോടെ സംരക്ഷിക്കുന്ന ഉത്തമ സന്താനങ്ങളും ഉണ്ടെന്ന കാര്യം ആശ്വാസം തരുന്നുണ്ട്. വയോജനങ്ങളെ ആദരിക്കുക, സൗഹൃദം സ്ഥാപിക്കുക, ആവശ്യങ്ങൾ അറിഞ്ഞും കണ്ടും സഹായിക്കുക എന്നിവ ഒരു നല്ല സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും വിശിഷ്യ വയോജനക്ഷേമ വകുപ്പും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കാം.
0: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ് ഭാരതിയറിലെ തുടരുന്നു.

അടക്ക അടക്ക ഝട്ട പട്ട പന ഘട്ട പര ചടക്ക മടക്ക ഇട്ട നാര നവേലി ഗോരി ഗോരി ഗ്വാല നക്കി ചോരി ചലി ചോരി ചോരി മുഖ മോരി മോരി മുസ്കായ അലവേലി കങ്കരി ഗലി മേ മാരി കങ്കരി കനൈ യനെ പക്കരി ബാഹ ഓര കി അടഖേലി ഭരി പിച്ചകാരി മാരി സരാ ഭോലി പനി ഹരി ഭോലി.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।